0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ്, അബു സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റെ കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം. എൻസിഡിയൻ കോ, അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
1: സനോ ബോളിവുഡ്.

0: സ്നേഹങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: Chennai beats.
3: Tamil, head of the hour.
4: In the art of podumakkolanda.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: 107 FM.
1: Qatar's favorite radio station.

അതെ, ഊണ് റെഡിയാണ്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്, മീൽ റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഒരു പഴം കഴിക്കുന്നത് ഉന്മേഷം പകരും എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. നമുക്കറിയാവുന്ന പല വൈറ്റമിനുകളും ധാരാളം അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, പഴം ഹൃദയത്തിനും അതോടൊപ്പം തന്നെ ദഹനത്തിനും ഒരുപോലെ നല്ലതാണ് എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ പഴം കൊണ്ടുള്ള റെസിപ്പികൾ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന പറയുന്നത്. ഒരേ രീതിയിലുള്ള രുചി ബോറടിപ്പിക്കുകയാണെങ്കിൽ പഴം വെച്ച് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ നമുക്ക് തയ്യാറാക്കാം. ഒന്നാമത്തേത് ബനാന സ്മൂത്തി. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പഴം വേണം, പാല് വേണം, കുതിർത്ത ബദാം വേണം, വറുത്ത അണ്ടിപ്പരിപ്പ് വേണം. ഇതെല്ലാം ചേർത്ത് സ്മൂത്തി ആയിട്ട് അടിച്ചെടുക്കുക. അതിങ്ങനെ സിപ്പ് ചെയ്ത് ഓഫീസിൽ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു വിഭവം, ബനാന പീനട്ട് ബട്ടർ ടോസ്റ്റ്. ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ അല്പം പീനട്ട് ബട്ടർ തേച്ച് അതിൻ്റെ മുകളിൽ നേർത്തതായരിഞ്ഞ പഴം വെക്കുക. ക്രിസ്പിയായ ഈ വിഭവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി ബനാന പാൻകേക്കുകൾ. മൈദ, പാൽ, വാനില, വാനില എസെൻസ് എന്നിവയ്ക്കൊപ്പം നന്നായിട്ട് ഉടച്ച പഴം ചേർത്ത് ഒരു അതൊന്ന് മിശ്രിതമാക്കുക. ഇത് ഒരു പാനിലൊഴിച്ച് ചുട്ടെടുക്കാം. പഞ്ഞി പോലുള്ള പാൻകേക്കുകൾ റെഡി. ഇനി ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്തോളൂ മീൽ ഷെഡിയിൽ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sinner.
2: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: മിൽസിഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പൊ നമ്മള് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ ഒരു ബനാന കഴിക്കുന്നത് വളരെ ആരോഗ്യത്തിന് ഗുണകരമാകുന്ന കാര്യമാണെന്ന് പറഞ്ഞിരുന്നു. ആ പഴം കൊണ്ടുള്ള ചില വിഭവങ്ങളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പഴം കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ട്വിസ്റ്റ് വരുന്നുണ്ട്, ട്വിസ്റ്റ് വരുന്നുണ്ടെന്ന്. ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഒരു വിഭവമാണ്, അതായത് ബനാന അവൽ ട്വിസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. ഈ വിഭവത്തിന് കുതിർത്ത അവലും തൈരുമായി ചേർത്ത് മുകളിലേക്ക് ഉടച്ച പഴം ചേർത്താൽ മാത്രം മതി, അതിഗംഭീരമായിട്ടുള്ള ബനാന അവൽ ട്വിസ്റ്റ് കിട്ടാണ്. അതോടൊപ്പം തന്നെ ബനാന ഓട്സ്, ഇത് പലപ്പോഴും നമ്മളൊക്കെ ട്രൈ ചെയ്യുന്നതാണ്. പാലിൽ വേവിച്ച ഓട്സിനൊപ്പം പഴം അരിഞ്ഞ് ചേർക്കുന്നു. രാവിലെ ദീർഘനേരം വിശപ്പില്ലാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ബനാന പറാത്ത, പറാത്ത ഉണ്ടാക്കി മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ നന്നായിട്ട് ഉടച്ച പഴവും അല്പം കുരുമുളകും ജീരകപ്പൊടിയും ചേർക്കുക. അപ്പം അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അതിനുശേഷം നെയ്യിലോ എണ്ണയിലോ ചുട്ടെടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായൊരു രുചിയാണ് ബനാന പറാത്ത. അതുപോലെ തന്നെ ചിയ പുഡിങ്, ഇതും ഇപ്പം എല്ലാവരും ഒരുപാട് പേരും യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. തലേ ദിവസം രാത്രിയിൽ തൈരിൽ കുതിർത്തി ചിയ വിത്തുകളിലേക്ക് രാവിലെ പഴവും നമുക്ക് ഇഷ്ടമുള്ള എല്ലാ നട്ട്സും ചേർക്കുക. പ്രോട്ടീനും നാരുകളും അടങ്ങിയ മികച്ച ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും വെറും വയറ്റിൽ വാഴപ്പഴം കഴിക്കാവോ? എല്ലാവർക്കും വെറും വയറ്റിൽ വാഴപ്പഴം കഴിക്കുന്നത് നല്ലതല്ല. പഴത്തിന് ഒരു അസിഡിക് സ്വഭാവമുണ്ട്. അപ്പം ഈ അസിഡിക് പ്രോബ്ലങ്ങളുള്ള ആളുകൾക്ക് അതൊന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നമുള്ള വ്യക്തികളിൽ വെറും വയറ്റിൽ പഴം കഴിക്കുന്നത് ചിലപ്പോൾ ചെറിയൊരു വയറുവേദനയ്ക്കോ അസ്വസ്ഥതയ്ക്കോ കാരണമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തായാലും മീൽസ്റ്റഡിയുടെ വിശേഷങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഥകൾ കഴിഞ്ഞു, ഇനി ലഞ്ച് കഥയിലേക്ക്.
1: തങ്ക കസവണിയും

0: വചനങ്ങളിലൂടെ
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായിക കെഎസ് ചിത്ര.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.5.

0: മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ, അത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദഹനം സുഗമമാക്കാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി നന്നാക്കാനും ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. ചെറുപയർ, വൻപയർ, മുതിര, കടല, ഉലുവ, ഇതൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് ഒരു നല്ല രീതിയാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കൊങ്ങണീസ് ഒരുപക്ഷെ ഇതിന്റെ പ്രാധാന്യം അവർ വളരെ പണ്ട് തന്നെ ഉൾക്കൊണ്ടിട്ടാവാം. ആ മുളപ്പിച്ച വിഭവങ്ങളിലേക്ക് ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നതും അവർക്കതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായി മാറുകയും ചെയ്യുന്നത്. അങ്ങനെ ഇത്തരം മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കറിയായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിനു വേണ്ട ചേരുവകൾ പറയാം. മുളപ്പിച്ച ചെറുപയർ 2.5 കപ്പ് വേണം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക വേണം, ഒരു 1/2 കിലോ വെള്ളരിക്ക എടുത്തോളൂ. പിന്നെ തേങ്ങ വേണം 2 കപ്പ്, വറ്റൽമുളക് വേണം ഒരു 10-12 എണ്ണം, വാളമ്പുളിയും അതൊരു ചെറു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തോളൂ, സവാള 2 എണ്ണം വലുത് വേണം, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ വേണം, ഉപ്പ് ആവശ്യത്തിന് വേണം. ഇതിൻ്റെ ഒരു പാചക രീതി എന്ന് വെച്ചാൽ, വെള്ളരിക്ക തൊലിയിളഞ്ഞ് ഒരു ചെറിയ ചതുര കഷ്ണങ്ങളാക്കുക, അതിനുശേഷം മുളപ്പിച്ച ചെറുപയറും വെള്ളരിക്കയും ഒരു സവാള അരിഞ്ഞും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെന്ത് പാകമാകുന്നത് വരെ അടച്ചു വെച്ച് പാചകം ചെയ്യുക. അതിൻ്റെ ഒരു 1/4 വേഗമാകുമ്പോൾ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് അത് ചുവക്കെ വറക്കുക. അതിനുശേഷം തേങ്ങയും വറ്റൽമുളകും പുളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. വെന്ത് വന്ന പയർ അതിൻ്റെ ആ ഒരു കൂട്ടിലേക്ക് അരപ്പ് ചേർത്തിളക്കി നന്നായിട്ട് തിളപ്പിക്കുക. കറി ആവശ്യത്തിന് കുറുകി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്നത് മാറ്റാവുന്നതാണ്. വീണ്ടും അടുത്ത സവാള വളരെ ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ വറുക്കുക. അത് കറിക്ക് മുകളിലൂടെ ഒന്ന് താളിച്ച് ചേർക്കുക. മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള അമ്പട്ട് തയ്യാർ. ഈ വിഭവത്തിന്റെ പേരാണ് അമ്പട്ട്.
1: ചെന്നൈ ബീറ്റ്സ്.

0: 91.7 FM, Qatar's favorite radio station.
1: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

ലഞ്ച് പരിപാടി കഴിഞ്ഞു, ഇനി സ്നാക്സ് പരിപാടിയിലേക്ക് നമ്മൾ കടക്കാണ്. മീൽസ് റെഡിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ബ്രെഡ് കൊണ്ട് ഒരു ഷവർമ മാജിക്, അതായത് ഒരു ചിക്കൻ ബ്രെഡ് പോക്കറ്റിന്റെ റെസിപ്പിയാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് പോക്കറ്റ്.

ഇപ്പൊ നമ്മൾ പലപ്പോഴും അവര് ഷവർമയൊക്കെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കാറില്ല. പക്ഷെ ബ്രെഡ് പോക്കറ്റ് ഒക്കെ ആണെങ്കിൽ അത് ഒരു ചിക്കനിലാണ് തയ്യാറാക്കിയെങ്കിൽ അവർക്ക് നല്ല പ്രോട്ടീനും കിട്ടും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്ന് വെച്ചാൽ, ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കാനായിട്ട് ബ്രെഡ് സ്ലൈസ് വേണം 10-12 എണ്ണം, മുട്ട 2 എണ്ണം വേണം, അതോടൊപ്പം തന്നെ ബ്രെഡ് ക്രംസ് വേണം, പിന്നെ എണ്ണ വേണം വറുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ. പിന്നെ ഇത് പാചകം ചെയ്യുന്ന രീതി എന്താന്ന് വെച്ചാൽ, ചിക്കൻ മാരിനേഷൻ അത് എല്ലില്ലാത്തതാണ്, 250 ഗ്രാം കഷ്ണങ്ങളാക്കിയത്, തൈര് 2 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, ഇത്രയും സാധനങ്ങൾ. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, അതുപോലെ ഫില്ലിങ്ങിനായിട്ട് പച്ചക്കറികൾ, ഇതിപ്പോ ക്യാബേജോ ക്യാരറ്റോ ക്യാപ്സിക്കോ, അതൊക്കെ വളരെ നേർത്ത രീതിയിൽ അരിഞ്ഞ് അത് എടുത്തു വെക്കുക. പിന്നെ മയോണൈസ് അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തോളൂ, കാരണം ഒരു ഷവർമയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഷവർമ ചിക്കൻ തയ്യാറാക്കാം. ചിക്കൻ കഷ്ണങ്ങളിൽ മാരിനേഷനുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് ഒരു 20 മിനിറ്റ് വെക്കുക. ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് ചിക്കൻ നന്നായിട്ട് വേവിച്ച് മൊരിച്ചെടുക്കുക. വെന്ത ചിക്കൻ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ കൈകൊണ്ടോ ചെറിയ നൂലുകൾ പോലെയായിട്ട് നമ്മൾ പിച്ചിപ്പിച്ചെടുക്കൂലേ, അതിനുശേഷം ഒരു ബൗളിൽ ഈ ചിക്കൻ അരിഞ്ഞ പച്ചക്കറികളും മയോണൈസും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാം. 2 ബ്രെഡ് സ്ലൈസുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെക്കുക. ഒരു ചപ്പാത്തി കോൽ ഉപയോഗിച്ച് ഇവ നന്നായിട്ട് അമർത്തി പരത്തുക. ഇപ്പൊ 2 ബ്രെഡും ഒറ്റ പാളിയായിട്ട് മാറും. ഒരു റൗണ്ട് കട്ടറോ മൂർച്ചയുള്ള സ്റ്റീൽ ഗ്ലാസോ ഉപയോഗിച്ച് അത് വട്ടത്തിൽ മുറിച്ചെടുക്കുക. ഈ വട്ടത്തിലുള്ള ബ്രെഡ് കഷ്ണങ്ങൾ ആദ്യം മുട്ടയുടെ മിശ്രിതത്തിലും പിന്നീട് ബ്രെഡ് ക്രംസിലും നന്നായി മുക്കിയെടുക്കുക. അതിനുശേഷം അത് വറുത്തെടുക്കുക. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ്, ഈ വറുത്തെടുക്കലും ഫില്ലിങ്ങും നന്നായി ചൂടായ എണ്ണയിൽ ബ്രെഡ് ഇട്ട് വറുക്കുക. ഇത് പൂരി പോലെ നന്നായിട്ട് വീർത്ത് വരും, സ്വർണ്ണ നിറമാകുന്നത് വരെ അത് കോരി മാറ്റി എണ്ണ മാറാനായിട്ട് വെക്കുക. ചൂടാറിയ ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഈ ബ്രെഡിനെ നടുവേ മുറിക്കുക. ഇപ്പോ നമുക്ക് ഉള്ളിലൊരു ഗ്യാപ്പ് കിട്ടും, ഒരു ശൂന്യമായ സ്ഥലം കിട്ടും. ആ 2 പോക്കറ്റുകൾക്കിടയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഷവർമ മിക്സ് നിറച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിഗംഭീരമായിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ. കുട്ടികൾക്ക് മുമ്പിലേക്ക് ഇതാ ഈ വൈകുന്നേരം കൊടുക്കാം. മിൽസ് റെഡിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരെ കേട്ടോ. അപ്പോ ടാറ്റാ, ബൈ ബൈ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഒരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
1: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: to you by Attermanak in the Katharil Assurance, Abu Sidramol, Alkur, Barwa Village, Mathar Kadim. Call 5500-4998 in association with
1: Karichitta Ishtapatal Matra Pangyalmati NCD and Co. Premium Nuts, Finest Chocolate and Hand Picked Dates Turingi, Anpatalatikam Kunafa Chocolates in the view by NCD and Co. Barwa Village, Sanaya and Alkur.
2: ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശിയാണ്. മലയാളികളുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന പാട്ടോർമ്മയാണ് രംലാ ബീഗത്തിന്റെ ഓരോ പാട്ടുകളും അല്ലെ. 55 വർഷത്തോളം പാടിയും പറഞ്ഞും വേദികളിൽ സജീവമായിരുന്നു രംലാത്ത. 2023 സെപ്റ്റംബർ 27 രംലാത്ത നമ്മളെ വിട്ടുപിരിയുന്നത്. രംലാ ബീഗത്തിന്റെ പാട്ടുകളുടെ പ്രത്യേകത അവരുടെ അവതരണ ശൈലിയിലെ മാധുര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആസ്വാദകരെ സൃഷ്ടിച്ചതും അത് തന്നെയായിരുന്നു. കഥാപ്രസംഗത്തിന്റെ തട്ടകമായ ആലപ്പുഴയിൽ നിന്നാണ് രംലാ ബീഗം കലാലോകത്തേക്ക് പിച്ചുവെച്ചത്. ബദർ, ഉഹദ്, കർബല ചരിത്രങ്ങൾ ആയിരക്കണക്കിന് വേദികളിൽ അവതരിപ്പിച്ച് രംലാത്ത ശ്രദ്ധ നേടി. പിന്നീട് മലബാറിലേക്കും ഗൾഫ് നാടുകളിലേക്കും രംലാത്തയുടെ പാട്ടുകൾ വളർന്നു. മലബാറിൽ ആയിരക്കണക്കിന് വേദികളിലാണ് കഥാപ്രസംഗവും പാട്ടും രംലാ ബീഗം അവതരിപ്പിച്ചത്. ഒരു കാലത്ത് രംലാ ബീഗത്തിന്റെ ഗാനങ്ങൾ ഇറ്റായതോടെ ആ പാട്ടുകൾ മാത്രം പാടുന്ന ഗായകർ വരെയുണ്ടായി. വാക്കുകളിലെ അക്ഷരശുദ്ധിയും പാട്ടിലെ താളഭംഗിയും രംലാ ബീഗത്തെ മറ്റു പാട്ടുകാരിൽ നിന്ന് വ്യത്യസ്തയാക്കി. രംലാത്ത പാടിയൊരു മനോഹരമായൊരു പാട്ട് തന്നെ നമുക്ക് അടുത്തായിട്ട് ഇഷൽ ഖത്തറിലൂടെ കേൾക്കാം. അതിനു മുൻപ് ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ.
1: പാട്ടും കിസ്സയും.
2: യെസ്, പാട്ടും കിസ്സയും. അതായത് ഞാൻ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കും. അതിനുത്തരം പറയുന്ന 3 പേർക്ക് NCD&Co നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ മുഹിയുദ്ദീൻ മാല രചിച്ചതാരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ മുഹിയുദ്ദീൻ മാല രചിച്ചതാരാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ 5000-0917. അപ്പൊ ശരി ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് നല്ല അടിപൊളി നട്ട്സും ചോക്ലേറ്റ്സും ഡേറ്റ്സും ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ NCD&Co നൽകുന്ന വൗച്ചേഴ്സ് ആണ്. 3 വിജയികൾ ഉണ്ടാകും. സോ വിജയികളെ ഞാൻ അടുത്ത ആഴ്ച ഇതേ സമയം ഇഷൽ ഖത്തറിലൂടെ ആയിരിക്കും പറയുക. സോ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ 5000-0917 എന്ന നമ്പറിലേക്ക്.

0: Hi everyone, this is Bharat here.
1: You're listening to
0: Radio Suno 91.7 Kete Kete Kutu Kudam.
2: Adi, enna birthday celebration enda chelavu ende?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്നാ?
2: ഡെസോറോ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: Dubai. அத்திரமணக்கு கத்தரில் அசரன்ஸ் அபு சித்ராமோல் அல்கோர் பர்வா வில்லேஜ் மத்தர் கதீம் கால் 5500498 இன் அசோசியேஷன் வித் கழிச்சிட்டு இஷ்டப்பட்டால் மாத்திரம் வாங்கியால் மதி இன்சிடியான் கோ பிரீமியம் நட்ஸ் ஃபைனஸ்ட் சாக்லேட் அண்ட் ஹாப்பிக் டேட்ஸ் தொடங்கி 50+ குண ஆஃபர் சாக்லேட்ஸ் இன்னிவியுமாய் இன்சிடியான் கோ பர்வா வில்லேஜ் சனாயா அண்ட் அல்கோர்.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സിനോ. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഗസലുകൾ, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രവാസ ലോകത്ത് നിൽക്കുന്ന സമയത്ത് ഗസലുകളോട് നമുക്ക് വല്ലാത്തൊരു പ്രണയമാണ്. അതിപ്പോ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഗസലുകൾ മാത്രം കേൾക്കുന്ന ഒരുപാട് പ്രവാസികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. മലയാള ഗസൽ ഗായികൾ തന്നെ പ്രമുഖൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഒറ്റ വാക്കാൽ ഉത്തരം പറയുന്നത് ഉമ്പായി എന്നായിരിക്കും അല്ലെ. പി എ ഇബ്രാഹിം എന്ന ഉമ്പായി. അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഗസൽ ഗാനങ്ങൾ ഇന്നും എന്നും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ തിങ്ങി നിൽക്കാറുണ്ട്. അദ്ദേഹം നിരവധി പഴയ ചലച്ചിത്ര ഗാനങ്ങൾ തന്റെ തനതായ ഗസൽ ആലാപന ശൈലി കൊണ്ട് പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗസലുകളെല്ലാം നമുക്കിപ്പോഴും പ്രിയപ്പെട്ടതാണല്ലേ. ഉമ്പായിയും സച്ചിദാനന്ദനും ചേർന്ന് ഒരുക്കിയ ശ്രദ്ധേയമായ ഗസൽ ഗാന ആൽബമായിരുന്നു അകലേ മൗനം പോൽ. അതോടൊപ്പം മോയിൻ വി കുറിപ്പ് എഴുതിയ ഗാനങ്ങൾക്ക് ഉമ്പായി ശബ്ദാവിഷ്കരണം ചെയ്ത ആൽബമായിരുന്നു പാടുക സൈകൾ പാടുക. ഉമ്പായിയും എം ജയചന്ദ്രനുമായി ചേർന്ന് നോവൽ എന്ന സിനിമയ്ക്ക് സംഗീതവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ, ഒരിക്കൽ നീ പറഞ്ഞു, പ്രാണസഖി, ഒരു നിളാതീരത്ത്, അങ്ങനെ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനോഹരമായൊരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: പകുതിവിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.

0: Dubai. அத்திரமணக்கு த கத்தரில் அசரன்ஸ் அபு சித்ராமோல் அல்கோர் பர்வா வில்லேஜ் மத்தர் கதீம் கால் 5500498 இன் அசோசியேஷன் வித் கழிச்சிட்டு இஷ்டப்பட்டால் மாத்திரம் வாங்கியால் மதி இன்சிடியான் கோ பிரீமியம் நட்ஸ் ஃபைனஸ்ட் சாக்லேட் அண்ட் ஹாப்பிக் டேட்ஸ் தொடங்கி 50+ குண ஆஃபர் சாக்லேட்ஸ் இன்னவியுமாய் இன்சிடியான் கோ பர்வா வில்லேஜ் சனாயா அண்ட் அல்கோர்
1: മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. തലശ്ശേരി കല്യാണ പാട്ടുകൾ, ഈ പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ കല്യാണത്തിലെ വരന്റെയും വധുവിന്റെയും പേരുകൾ ആ പാട്ടിലൂടെ പറഞ്ഞു പോവുക എന്നുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് പീർ മുഹമ്മദ് ആണ് ഈ ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നത്. അഴകിയിരുന്നോളേ വാ, അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞു നിൽക്കും, ഈ പാട്ടുകളിലെല്ലാം ആ ഒരു വരന്റെയും വധുവിന്റെയും പേരുകൾ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ തലശ്ശേരിയിലെ പല കല്യാണ വീടുകളിലും നടന്ന ചടങ്ങുകളിലെ വധുവിന്റെയും വരന്റെയും ഒക്കെ പേരുകളായിരുന്നു. അത് പിന്നീട് ഗ്രാമഫോണിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടു. അവിടെ നിന്നും മാപ്പിളപ്പാട്ട് ആസ്വാദകർ ആ ഗാനങ്ങൾ ഏറ്റെടുത്തു. ഇന്നും മാപ്പിളപ്പാട്ട് പരിപാടികൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ പീർക്കയുടെ ഒന്നോ രണ്ടോ പാട്ടെങ്കിലും പാടാതിരിക്കില്ല. ഭക്തി ഗാനങ്ങളും മറ്റു ഗാനങ്ങളും ഒക്കെ പീർക്ക വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ. ഇപ്പോഴും പീർക്ക എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ഇത്തരം കല്യാണ പാട്ടുകൾ തന്നെയാണല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആഘോഷങ്ങളുടെ പാട്ടുകാരൻ എന്ന് പറയുന്നത്. അതേസമയം കാഫ് മലകണ്ട പൂങ്കാറ്റെ, തിരുസഫ തളിർ പോലുള്ള പാട്ടുകളൊക്കെ മറ്റ്

രീതിയിൽ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കിയത് കല്യാണ പാട്ടുകൾ തന്നെയാണ്. വീർക്ക പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പടവാളം മിഴിയുള്ളോള്. ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: விஸ்மயங்களின் மாயாஜாலக்காரன் மெண்டலிசத்தில் சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
3: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
3: ഒക്ടോബർ 2-ന് QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
5: ദസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ரூபாய். அத்திரமணக்கு கத்தரில் அசரன்ஸ் அபு சித்ராமோல் அல்கோர் பர்வா வில்லேஜ் மதர்கதீம். கால் 5500498 இன் அசோசியேஷன் வித். கழிச்சிட்டு இஷ்டப்பட்டால் மாத்திரம் வாங்கியால் மதி. இன்சிடியான் கோ பிரீமியம் நட்ஸ் ஃபைனஸ்ட் சாக்லேட் அண்ட் ஹாப் பிக் டேட்ஸ் தொடங்கி 50+ குனாஃபா சாக்லேட்ஸ் இனிவியுமாய் இன்சிடியான் கோ பர்வா வில்லேஜ் சனாயா அண்ட் அல்கோர்.
1: യുഗ്മഗാനങ്ങൾക്ക് മാപ്പിളപ്പാട്ടില് വലിയ പ്രസക്തിയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ സമയത്ത് യുഗ്മഗാന ശൈലിക്ക് മാപ്പിളപ്പാട്ടിൽ തുടക്കം കുറിച്ചത് പീർക്കയാണ്, പീർ മുഹമ്മദ്. മുൻചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പീർ മുഹമ്മദ് ശൈലജ, പീർ മുഹമ്മദ് സിബല്ല, പീർ മുഹമ്മദ് രഞ്ജിനി, ഈ കൂട്ടുകെട്ടൊക്കെ ഒരു കാലത്ത് മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതാണ്. ഇപ്പോഴും പീർ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച ശൈലജയെയും സിബല്ലയെയും ഒക്കെ ആളുകൾ പറയുന്നതിന് കാരണം അന്ന് ലഭിച്ച വലിയൊരു സ്വീകാര്യത തന്നെയാണ്. അതോടൊപ്പം തന്നെ നിരവധി പ്രശസ്തരായ മാപ്പിളപ്പാട്ട് കവികളുടെ പാട്ടുകൾ പാടാനും പീർ മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട്. പി ടി അബ്ദുറഹ്മാൻ, സി എച്ച് വെള്ളിക്കുളങ്ങര, അസീസ് കൊറാട്ട്, ഒ അബൂമാഷ് തുടങ്ങിയ പാട്ടെഴുത്തുകാരെ കൊണ്ട് പാട്ടെഴുതിക്കാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകരായ എ ടി ഉമ്മർക്കയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ഗാനങ്ങളാണ് അഴകീരുന്നോളെ വാ, കാഫു മല കണ്ട പൂങ്കാറ്റെ തുടങ്ങിയ പാട്ടുകൾ. എ ടി ഉമ്മർക്കയുടെ ശിക്ഷണത്തിലും സംഗീത സംവിധാനത്തിലും ഒരുപാട് പാട്ടുകൾ പാടാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായാണ് അദ്ദേഹം കരുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
1: എനിക്കറിയാം എന്താ വരുമെന്ന്.
2: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
0: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ്, ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ്.

0: to you by Attermanak in the Katharil Assurance, Abu Sidramol, Alkur, Barwa Village, Mathar Kadim. Call 5500-4998 in association with
1: Karichitta Ishtapatal Matra Pangyalmati in City and Co. Premium Nuts, Finest Chocolate and Hand Picked Dates to Ringi and Patalatikam Gunafa Chocolates in the view by in City and Co. Barwa Village, Sanaya and Alkur.
2: സംഗ്രഹ പമഗിരി ഈ ഒരു പാട്ട് കേൾക്കാത്ത മലയാളികൾ തന്നെ ചുരുക്കമായിരിക്കും അല്ലേ. ഫംഗ്ഷൻസ് ഏതാണെങ്കിലും സംഗ്രഹ പമഗിരി പാടുന്ന സമയത്ത് എല്ലാവരും കൂടി ജോയിൻ ചെയ്ത് ആ ഒരു പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ, ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. വി എം കുട്ടി മാഷിനെ മാപ്പിളപ്പാട്ട് ലോകത്തെ ഇതിഹാസമാക്കി മാറ്റിയതിൽ സംഗ്രഹോമഗിരി എന്ന ഗാനത്തിന് വലിയ പങ്കുണ്ട്. അതുവരെ മാപ്പിളപ്പാട്ടിലുണ്ടായിരുന്ന രചനകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സംഗ്രഹോമഗിരിയുടെ രചന നിർവഹിച്ചിട്ടുള്ളത്. ഇത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു പാട്ടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വാഴപ്പള്ളി മുഹമ്മദാണ്. 1984 അറബി മലയാളം പാട്ടുകളിലെ ഇശലികളുടെ മനോഹാരിത ഈ പാട്ടിൽ വ്യക്തമായി തന്നെ കാണാം. അതുപോലെ തന്നെ സംഗീതത്തിലെ സ്വരസ്ഥാനങ്ങളെ വരികളുമായി കോർത്തിണക്കിയാണ് ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത്. കർണാടക സംഗീതത്തിലെ സാ രീ ഗ മ പ ധ നി എന്ന സ്വരങ്ങളെ മാപ്പിളപ്പാട്ടിലെ ഇശലികളുമായി സമന്വയിപ്പിച്ചു എന്നതാണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സംഗ്രത പമഗിരി എന്ന് തുടങ്ങുന്ന വരികൾ തന്നെ സംഗീത സ്വരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതോടൊപ്പം അന്നുവരെ കണ്ടിരുന്ന സാധാരണ ഗാനമേളകളിൽ നിന്നും വ്യത്യസ്തമായി കേൾവിക്കാരെ ആവേശഭരിതരാക്കുന്ന ഒരു പ്രത്യേക വേഗത അഥവാ ടെമ്പോ ഈ ഒരു പാട്ടിനുണ്ടല്ലേ. വി എം കുട്ടി മാഷ് തന്റെ സ്റ്റേജ് ഷോകളിൽ ഈ പാട്ട് പാടുമ്പോൾ സദസ് മുഴുവൻ താളത്തിനൊപ്പം കൈയടിക്കുമായിരുന്നു. ഇപ്പോഴും അതിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്തായിട്ട് സംഗ്രഹോമഗിരി കേട്ടാലോ. 1984 ഇറങ്ങിയ മൈലാഞ്ചി പാട്ടുകൾ വോളിയം വണ്ണിലാണ് ഈ ഒരു പാട്ട് വന്നിട്ടുള്ളത്. വാഴപ്പള്ളി മുഹമ്മദിന്റെ രചന, വി എം കുട്ടി മാഷിന്റെ സംഗീതം, ദാസേട്ടന്റെ ശബ്ദം. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: உங்களோட மாயாஜாலக்காரன் மெண்டலிசத்தில சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி கத்தரிலேக்கு மீண்டும் எத்தோ க்யூன் இவென்ட்ஸ் இருக்கணும் மெண்டலிஸ்ட் ஆதிஸ் இன்சோம்னியா The Golden Edition.
1: Even partner, Cube Entertainments.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2-ന് UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: ரூபாய்.
1: அத்தர்மனுக்கு இந்த கத்தரில் அசரன்ஸ் அபு சித்ராமோல் அல்கோர் பர்வா வில்லேஜ் மத்தர் கதீம். கால் 5500498
0: இன் அசோசியேஷன் வித்.
1: கழிச்சிட்டு இஷ்டப்பட்டால் மாத்திரம் வாங்கி அல்மதி இன்சிடி அண்ட் கோ பிரீமியம் நட்ஸ் ஃபைனஸ்ட் சாக்லேட் அண்ட் ஹாப்பிக் டேட்ஸ் தொடங்கி 50+ குனாஃபா சாக்லேட்ஸ் இன்னிவியுமாய் இன்சிடி அண்ட் கோ பர்வா வில்லேஜ் சனாயா அண்ட் அல்கோர்.
2: വടക്കൻ കേരളത്തിന് കരോക്കെ എന്ന സംവിധാനത്തെ ആദ്യമായി പരിചയപ്പെടുത്തിയത് ആരാണെന്നറിയാമോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനോയിലൂടെ മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. വേറാരുമല്ല താരാട്ടുപാട്ടുകളുടെ കൂട്ടുകാരൻ അസീസ് തായനേരി. അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത് തന്നെ താരാട്ടുപാട്ടുകളാണല്ലേ. വടക്കേ മലബാറില് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടിലാട്ടൽ എന്നൊരു ചടങ്ങുണ്ട്. അതിനോടനുബന്ധിച്ചാണ് താരാട്ടുപാട്ടുകൾ പാടുന്നത്. ആവശ്യമനുസരിച്ച് പാട്ടുകാർ വീടുകളിൽ പോയി പാടുകയായിരുന്നു അന്നത്തെ പതിവ്. അങ്ങനെ പോകുമ്പോൾ ഹാർമോണിയവും തബലയും ഇവയൊക്കെ എടുത്തുകൊണ്ട് വീടുകളിൽ പോയി പാടുന്നതിന് അസീസിക്കയ്ക്ക് സമയം തികയാതെ വന്നപ്പോഴാണ് കരോക്കെ എന്നൊരു പുതിയ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഓഡിയോ കാസറ്റുകൾ ചെയ്ത് ആവശ്യക്കാർക്ക് നൽകിക്കൂടാ? അങ്ങനെ പാട്ടുകളുടെ മ്യൂസിക് മൈനസ് ട്രാക്കുകൾ അഥവാ കരോക്കെ അദ്ദേഹം ഉണ്ടാക്കി. പിന്നീട് പുതിയ വരികൾ എഴുതി റെക്കോർഡ് ചെയ്ത് ആവശ്യക്കാർക്ക് നൽകി തുടങ്ങി. അങ്ങനെ വടക്കൻ കേരളത്തിനൊരു പക്ഷേ കരോക്കെ എന്ന സംവിധാനത്തെ അദ്ദേഹം ആദ്യമായി പരിചയപ്പെടുത്തി. കരോക്കെ പറ്റി കേട്ട് കേൾവി പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മൈനസ് ട്രാക്ക് ഉണ്ടാക്കുന്നത് വളരെ ശ്രമകരമായിരുന്നു. വലിയ ജപ്പാൻ കരോക്കെ സിസ്റ്റം ഒക്കെ ആയിരുന്നു അസീസിക്ക് ഇതിനായിട്ട് ഉപയോഗിച്ചത്. തബല, ഹാർമോണിയം, കൈമണി ഇവയൊക്കെ വെച്ചായിരുന്നു കരോക്കെയുടെ റെക്കോർഡിംഗ്. പിന്നീട് വരികൾ എഴുതി ചേർത്ത് പാടി ഇതേപോലെ വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം റെക്കോർഡ് ചെയ്യും. അസീസ് തായനേരി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പാട്ട് ഏതാണ്? ആരാലും മനസ്സിലാണല്ലേ. സോ അദ്ദേഹത്തിന്റെ ആ ഒരു മനോഹരമായ ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sinu 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Hi, this is your singer Rahul Nambiar.
2: Vasanda mullai pole vande.
1: You're listening to Radio Sinu 91.7, Qatar's favorite radio station.
2: Favorite radio station.
1: Gettu gettu kootu koodam.
3: ലുലുവിനു സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: Dubai. அத்திரமணக்கு த கத்தரில் அசரன்ஸ் அபு சித்ராமோல் அல்கோர் பர்வா வில்லேஜ் மத்தர் கதீம் கால் 5500498 இன் அசோசியேஷன் வித் கழிச்சிட்டு இஷ்டப்பட்டால் மாத்திரம் வாங்கியால் மதி இன்சிடியான் கோ பிரீமியம் நட்ஸ் ஃபைனஸ்ட் சாக்லேட் அண்ட் ஹாப்பிக் டேட்ஸ் தொடங்கி 50+ குண ஆஃபர் சாக்லேட்ஸ் இன்னவியுமாய் இன்சிடியான் கோ பர்வா வில்லேஜ் சனாயா அண்ட் அல்கோர்
1: മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഒരു കാലത്ത് മലയാള സിനിമയിലെ മാപ്പിള പാട്ടിന്റെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു അല്ലെ? തുടർച്ചയായി സിനിമയിൽ കേട്ടുകൊണ്ടിരുന്ന മാപ്പിള പാട്ടുകൾ പിന്നീട് എപ്പോഴും ഒറ്റപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. എന്നാൽ ഈ അടുത്ത വർഷങ്ങളിലാണ് വീണ്ടും മാപ്പിള പാട്ടുകൾ മലയാള സിനിമയിലേക്ക് സജീവമായി വരുന്നത്. സിനിമ കണ്ട് തിയേറ്ററിൽ നിന്നിറങ്ങുന്നവരുടെ ചുണ്ടിൽ അവർ കേട്ട മാപ്പിള പാട്ടും ഉണ്ടാകും. അതിൽ ഒരൊറ്റ സിനിമ ആൽബം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ കണ്ണും പൂട്ടി സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 2025 ഇറങ്ങിയ അഭിലാഷം എന്ന സിനിമ തന്നെയായിരിക്കും. ഓരോന്നും മുത്തുപോലത്തെ പാട്ടുകൾ എന്ന് നമുക്ക് പറയാം. തട്ടത്തില്, സുമാഹാസിദേ, സുനോന, സുന്ദരി ലൈല, ഖൽബിൻ നഗമെ, ഇങ്ങനെ ശ്രീഹരി കെ നായർ സംഗീതം നൽകി ഷറഫ് വരികൾ എഴുതിയ അഭിലാഷം എന്ന സിനിമയിലെ പാട്ടുകൾ, ഇത്രയും ഹിറ്റ് പാട്ടുകളിൽ ടോപ്പായിട്ട് നിന്നത് ഈ ഒരു ഗാനമായിരുന്നു. കാത്തിരിപ്പിന്റെ സുഖമുള്ള പ്രണയം തുളുമ്പുന്ന ഈ ഒരു ഗാനം മലയാളികൾ മൊഞ്ചോടെയാണ് മൂളി നടന്നത്. ഈയൊരു പാട്ട് സ്പോട്ടിഫൈയിൽ ഇന്ത്യയുടെ ടോപ്പ് 50 വൈറൽ സോങ് ലിസ്റ്റിൽ 20 സ്ഥാനത്തായിരുന്നു. സൈജു കുറുപ്പും തൻവീറാമും അർജുൻ അശോകും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ പ്രണയ ചിത്രം അഭിലാഷത്തിലെ ഈ ഒരു ഹിറ്റ് ഗാനം തന്നെ കേട്ടിട്ട് തിരിച്ചെത്താം. റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ്, ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: to you by
1: Atharmanakkina Khatteril Assurance, Abu Sidramol, Alcor, Barwa Village, Mathar Kadim. Call 5500-4998
0: in association with
2: Kalichittu Ishtapettal Mathram Vaangiyal Mathi NCD & Co Premium Nuts Finest Chocolate and Hand Picked Dates Thudangi 50-iladhigam Gunafa Chocolates Innivyumai NCD & Co Barwa Village Sanaya and Alcor.
3: മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കത്തുപാട്ടിന് ശേഷം ഒരുപാട് പേരുടെ തൂലികകളിൽ പ്രവാസം ഒരു വിഷയമായി വന്നിട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. നമ്മൾ ഓരോ പ്രവാസിയും ഓരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ പെട്ടി കെട്ടുന്നതിന്റെയും പെട്ടി പൊട്ടിക്കുന്നതിന്റെയും ഇടയിലെ ജീവിതമാണ് പ്രവാസം എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് തീർച്ചയായിട്ടും നാട്ടിൽ തന്നെയായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നാടിനെ ആഘോഷിക്കുന്നത് ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള പ്രവാസികൾ തന്നെയായിരിക്കും. ഇതുപോലെ പ്രവാസ ജീവിതത്തിന്റെ ഓരോ ഏടുകളിലൂടെയും കടന്നു പോകുന്ന ഒരു പാട്ട്, കൊല്ലം ഷാഫിയുടെ രചനയിൽ പിറന്ന നാട് വിട്ടു മറനാട്ടിൽ എന്ന ഗാനം. അദ്ദേഹത്തിന്റെ വരികൾ സംഗീതം പാടിയതും ഷാഫിക്ക് തന്നെയാണ്. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: to you by
1: Atharmanakkina Khatteril Assurance, Abu Sidramol, Alkur, Barwa Village, Mathar Kadim. Call 5500-4998
0: in association with
2: Kalichittu Ishtapettal Mathram Vaangiyal Mathi NCD & Co Premium Nuts Finest Chocolate and Hand Picked Dates Thudangi 50-iladhigam Kunafa Chocolates innivayumayi NCD & Co Barwa Village Sanaya and Alkur
3: Khatteril ninnum vanna kattil Atharmanakkina
4: ദാസേട്ടൻ പാടിയ ഈ ഒരു പാട്ടുപോലെ തന്നെ നല്ല അത്തറിന്റെയും പെർഫ്യൂംസിന്റെയും ഒക്കെ മണം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ട് അസ്രൻസ് പെർഫ്യൂംസിന്റെ ഒരു അടിപൊളി കോണ്ടസ്റ്റ് നമ്മുടെ റേഡിയോ സിനിമയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളിൽ നടക്കുന്നുണ്ട് കേട്ടോ. അസ്രൻസ് പെർഫ്യൂംസിന്റെ സ്റ്റോറിൽ പോയിട്ട് നിസയും അഫുണിയും ഒക്കെ ചെയ്തൊരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. ലൈക്ക് ഷെയർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അസ്രൻസിന്റെ ദുബായ് വൈറൽ കോംബോ സെറ്റാണ്. 5 വിജയികൾ ഉണ്ടാവും കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത ഒരുപക്ഷെ നിങ്ങളാകാം ആ ഒരു വിജയി. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് വരാം. ദാസേട്ടൻ പാടിയ ഖത്തറിൽ നിന്നും വന്ന കത്തിൽ അത്തരം അണക്കുന്നു ആ ഒരു പാട്ടാണ് നമ്മളിപ്പോ കുറച്ചു മുന്നേ കേട്ടത്. ഗൾഫ് പ്രവാസത്തിന്റെ ഗൃഹാതുരത്വവും പ്രിയപ്പെട്ടവരിൽ നിന്നും വരുന്ന കത്തുകളിലെ സ്നേഹവും നാടിന്റെ ഓർമ്മകളും ഒക്കെ പങ്കുവെക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് കുറച്ചു പേരെങ്കിലും കുറച്ചധികം വർഷങ്ങൾ പിറകിലോട്ട് പോയി ആ ഒരു നൊസ്റ്റാൾജിയിലേക്ക് നമ്മളെ ഈ ഒരു പാട്ട് കൊണ്ടുപോകുന്നുണ്ട്. പണ്ട് കാലത്ത് കത്തുകളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു സമയമുണ്ടല്ലേ, ആ ഒരു സമയത്തെ ഓർമ്മകളിലേക്ക് തന്നെയാണ് ഈ ഒരു പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മളെ എല്ലാവരെയും കൊണ്ടുപോകുന്നത്. ആ ഒരു പാട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം. അതോടൊപ്പം ഇന്നത്തെ ഇഷൽ ഖത്തറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കുഞ്ഞു വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
3: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാൽ മോനെ.
4: നമസ്കാരം, ഞാൻ നന്ദു.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: Hi, this is Gautam Vasudev Menon.
3: You are listening to
4: Radio Sunu 91.7, and this is Qatar's favorite radio station.
3: ഈ
2: ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഹലോ ആശ, നെസ്റ്റോയുടെ ഫസ്റ്റ് 10/23 ആണ്, മറക്കല്ലേ.
4: അളിയ, ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
5: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
6: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യൂ നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
0: Super hit.
1: Music extravaganza. The hits. Brought to you by
7: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവാ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
8: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन
1: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
2: ഹൈ, ഞാൻ രജിഷ വിജയൻ.
3: യു ആർ ലിസണിംഗ് ടു
2: Radio Suno 91.7 FM.

0: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
4: ഹലോ ആശ, മിസ്റ്ററുടെ ഫസ്റ്റ് 10/20 ആണ്, മറക്കല്ലേ.
5: ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
6: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
7: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗരാഫ.
8: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
9: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
8: QNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
9: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455-7730 ഓർ 5009-5454.
8: Visit www.kidsexpo.qa.
10: Super hits, music extravaganza.
11: Suno super hits.
10: Super hits.
4: Brought to you by.
2: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
12: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Abu Sidra Model. Drive the dream. വെറും 100 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ജി എക്സ് ആർ വൈറ്റ് കളർ സ്വന്തമാക്കാം.
4: കൂടാതെ 100,000 ഖത്തറിയൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
3: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ഡെസോര പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോര പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
7: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
6: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
8: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
9: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
10: Now? We still have time for the festive season.
9: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
11: Super hits.
12: Music extravaganza.
13: Super hits.
14: Brought to you by
4: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
3: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ്, അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽഖോർ.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

0: 93.7 FM.
1: Qatar's favorite radio station.
2: ഹൈപ്പർമാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: அத்திரமணக்குத கத்தரில் அசரன்ஸ் அபு சித்ராமோல் அல்கோர் பர்வா வில்லேஜ் மத்தர் கதீம் கால் 5500498
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം കത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: കഥകളിലൂടെ പുതിയ ആശയം, പുതിയ ചിന്തകൾ.
1: കഥ പറയുമ്പോ എന്ന് പറഞ്ഞാല് നമ്മൾ അറിയാതെ തന്നെ അതിനുള്ളിലുള്ള ആ ഒരു ആശയവും ചിന്തയും ഒക്കെ ആ മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടും. മീൻസ് ഇതൊരു പ്ലസന്റ് ലിസണിംഗ് അല്ലെങ്കിൽ ഒരു കേൾക്കാനുള്ള സുഖത്തിനൊക്കെ ആൾക്കാർ കേട്ടതാണെങ്കിൽ പോലും അതിനുള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ളിലൂടെ കൺവേ ചെയ്യുന്ന ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ആളുടെ ഉള്ളിൽ പതിയും. ഈസിയസ്റ്റ് വേ ടു ട്രാൻസ്ഫോം ഹ്യൂമൻ ലൈഫ് ഈസ് ടു ടെൽ സ്റ്റോറീസ്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു പബ്ലിക് സ്പീക്കറും ട്രെയിനറുമായ സൽമാൻ ഫാരിസി.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: ജസ്റ്റ് ഫീൽ ലൈക്ക് യു
2: ഇൻ അസോസിയേഷൻ വിത്ത്. സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: 91.7 FM, Qatar's favorite radio station.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്ട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, വാവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
8: ഹലോ ആശ, മിസ്റ്ററുടെ ഫസ്റ്റ് 10/20 ആണ്, മറക്കല്ലേ.
9: ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
10: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
11: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗരാഫ.
12: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
13: Now? We still have time for the festive season.
12: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
14: The Oscar goes to A.R. Rahman.
15: Hi, this is A.R. Rahman.
16: You're listening to Radio Sunno.
15: Listen to my songs on Radio Sunno 91.7 FM.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. Abu Sidra Model. Drive the dream. വെറും 100 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തറിയൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സറൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ.
6: പുണ്യവചനങ്ങളിലൂടെ ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
7: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻ സിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻ സിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
4: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ്, ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
5: അതെന്താ പേര്?
7: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD&Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
8: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD&Co, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
2: അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
9: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട്.

0: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
1: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: Chennai beats.
2: Tamil, head of the R.
3: In the art of Podumakulanda.

0: Radio Sino 91.7 FM.
1: Qatar's favorite radio station.
0: കേട്ട് കൂട്ടുകൂടാ.
2: Radio Sino.
3: സ്പോർട്സ് പ്രേമികൾക്ക് എല്ലാ ഇമോഷൻസും നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാഴ്ചയാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാഴ്ച. ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര അടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഒന്നിച്ചങ്ങോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഈ യാത്രയിൽ എൻ്റെ മൈൻഡ് മൊത്തം സങ്കടത്തിൽ നിന്ന് തുടങ്ങണോ സന്തോഷത്തിൽ നിന്ന് തുടങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. സന്തോഷങ്ങൾ വെട്ടിക്കെട്ട് പ്രകടനങ്ങളുമായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ വിജയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. ഏതൊരു റൊണാൾഡോ ആരാധകനെ സംബന്ധിച്ചും സങ്കടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലേക്ക് പോകുകയാണെങ്കിൽ അഭിമാനകരമായിട്ടുള്ള കുറേ നേട്ടങ്ങൾ ഇന്ത്യൻ ടീമിന് നേടാൻ വേണ്ടിയിട്ട് പറ്റി. ബഹ്റിൻ ടീം അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കി. അതുപോലെ തന്നെ എല്ലാ പ്രവാസി ടീമുകൾക്കും മികച്ച പ്രകടനങ്ങൾ പലയിടങ്ങളിലും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ എ ടു സെറ്റ് കഥകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഈ കഥകളൊക്കെ ആയിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഏതൊരു സ്പോർട്സ് ഈവൻറ്റ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന, എപ്പോഴും സ്പോർട്സ് നമുക്ക് മുന്നോട്ട് വെക്കുന്ന ലെസൺ എന്ന് പറയുന്നത് വീണെടുത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ സ്പോർട്സ്മാൻ എന്ന് പറയുമ്പോൾ. ഈ സ്പോർട്സ്മാൻ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ടെന്നീസും ബാഡ്മിൻ്റനും കളിക്കുന്ന ആളുകൾ മാത്രമല്ല, നമ്മളും നമ്മുടെ ലൈഫിലൊരു സ്പോർട്സ്മാനാണ്. നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റേജിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പല ഇടങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. അവിടെ നമ്മളൊന്ന് വീണുപോയെന്ന് ഇരിക്കും. പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അതേ വേഗതയിൽ ഓടാനുള്ള ശ്രമം, അല്ലെങ്കിൽ അതിലും കൂടുതൽ വേഗതയിൽ ഓടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ സ്പോർട്സ്മാൻ എന്ന് വിളിക്കുന്നത്. സോ ലൈഫായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയിട്ട് തന്നെ അപ്പ് ആൻഡ് ഡൗൺസുകൾ നിറഞ്ഞതായിരുന്നു ഈ ഒരാഴ്ചയിലെ സ്പോർട്സ് ലോകം. സോ ആ അപ്പ് ആൻഡ് ഡൗൺസുകളിലൂടെ ഒക്കെ നമുക്ക് പോകാം. ചിലരുടെ മനസ്സ് തൊട്ടിട്ടുള്ള നിമിഷങ്ങൾ, കൈയടിച്ചിട്ടുള്ള നിമിഷങ്ങൾ, കരഞ്ഞുപോയിട്ടുള്ള നിമിഷങ്ങൾ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുള്ള നിമിഷങ്ങൾ, അതിലേക്കൊക്കെ ഓടിച്ചാടി പോകാം. ഇന്നത്തെ സ്പോർട്സ് ലോകത്തിൻ്റെ വാതിലുകൾ മെല്ലെ ഞാനങ്ങോട്ട് തുറക്കുകയാണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കഥകളിലൂടെ പുതിയ ആശയം, പുതിയ ചിന്തകൾ.
1: കഥ പറയുമ്പോ എന്ന് പറഞ്ഞാല് നമ്മളറിയാതെ തന്നെ അതിനുള്ളിലുള്ള ആ ഒരു ആശയവും ചിന്തയൊക്കെ ആ മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടും. മീൻസ് ഇതൊരു പ്ലസന്റ് ലിസണിങ് അല്ലെങ്കിൽ ഒരു കേൾക്കാനുള്ള സുഖത്തിനൊക്കെ ആൾക്കാർ കേട്ടതാണെങ്കിൽ പോലും അതിനുള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ളിലൂടെ കൺവേ ചെയ്യുന്ന ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ആളുടെ ഉള്ളിൽ പതിയും. ഈസിയസ്റ്റ് വേ ടു ട്രാൻസ്ഫോം ഹ്യൂമൻ ലൈഫ് ഈസ് ടു ടെൽ സ്റ്റോറീസ്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു പബ്ലിക് സ്പീക്കറും ട്രെയിനറുമായ സൽമാൻ ഫാരിസി.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. ബ്രോട്ട് യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
2: ഇൻ അസോസിയേഷൻ വിത്ത്. സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
4: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: അബു സിദ്ര മോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
8: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
9: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
8: എസ്സെൻസ് അബു സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ കദീം. കോൾ 5500498.
10: ഹായ്, ദിസ് ഇസ് ശ്വേത മേനോൻ. യു ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട്.

ഞാൻ ആ ടീമിനോടൊപ്പം ചേർന്നത് ഈ ഒരാളുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സ്കോർ ബോർഡ്. കൂടെ ഞാൻ അച്ചുവാണ്. ഒരു വലിയ കഥയൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല, പക്ഷേ ഈ ഒരു കഥ പറയുന്ന സമയത്ത് ഇതൊരു സ്പോർട്സ് അവലോകനമായിട്ട് നിങ്ങൾ കരുതിയേ വേണ്ട. ഇത് ഇത്തിരി പേഴ്സണൽ ടച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ. പോർച്ചുഗൽ എന്ന് പറയുന്ന ഫുട്ബോൾ ടീം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരെന്തായിരിക്കും? ഒരുപാട് ലെജൻഡ്സ് വന്നിട്ടുള്ള ടീമാണ്, ഒരുപാട് ലെജൻഡറി പ്ലേയേഴ്സ് ആ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഫുട്ബോൾ എക്സ്പെർട്ടുകളുടെ മനസ്സിൽ തന്നെ വരുമ്പോഴും നിങ്ങൾക്ക് പോർച്ചുഗൽ എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണമായിട്ട് എപ്പോഴും പറയുന്ന പേരെന്തായിരിക്കും? ഒരു സംശയമില്ല, സാക്ഷാത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെ ആയിരിക്കും. അതെന്തോ അത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു പേര് പറയുന്നത്. റൊണാൾഡോ വെട്ടിയെടുത്ത വഴികളിലൂടെയാണ് പോർച്ചുഗൽ എന്ന് പറയുന്ന ടീം ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. പോർച്ചുഗലിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നേട്ടങ്ങളെല്ലാം നേടിയെടുത്തിട്ടുണ്ട്. ആ ഒരു ടീമിനിന്നും അവരുടെ ടിക്കറ്റ് സെയിലുകൾ 3-4 ഇരട്ടിയായിട്ട് കൂടാൻ വേണ്ടിയിട്ടാണെങ്കിലും, അവർക്കൊരു ഗ്ലോബൽ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും, അവർക്ക് പല ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേര് തന്നെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടീമിൻ്റെ ബ്രാൻഡ് ഫേസ് ആയ ഒരു താരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും മോശം സ്റ്റേജിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, ഫോം ഔട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, അതുപോലെ തന്നെ നല്ലൊരു ടീമാണ് പോർച്ചുഗലിന് മറു സൈഡിലുള്ളത്. ഇതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ ഒരു ലെജൻഡിനെ റെസ്പെക്റ്റ് ചെയ്യാതെ ഒരു ടീമിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ആ ലെജൻഡിൻ്റെ ആരാധകർക്കുണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ. ഒരു മൈൽ സ്റ്റോണിലേക്കുള്ള യാത്രയിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അതായത് 1000 goals ആദ്യമായി നേടുന്ന താരമെന്ന് പറയുന്ന ഒരു ഇതിഹാസ സിംഹാസനം അദ്ദേഹത്തിന് മുൻപിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലബിന് വേണ്ടിയിട്ടും അൽനാസർ ക്ലബിന് വേണ്ടിയിട്ടും പോർച്ചുഗലിന് വേണ്ടിയിട്ടും ലൈവായി കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ആ ഒരു രാജകീയ സിംഹാസനത്തിലൊരു ഇരിപ്പിടം ഉറപ്പിക്കുന്ന സമയത്ത് ഞാൻ അന്നും പോർച്ചുഗൽ ടീമിൻ്റെ ഭാഗമായിരുന്നു എന്നുകൂടി പറയാനും അങ്ങനെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും നാൾ ആ നാടിൻ്റെ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയ, ആ നാടിൻ്റെ സ്വപ്നങ്ങളിലെ തോളിലേറ്റി യാത്ര ചെയ്ത ആ ഒരു താരം ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ ആ ഒരു ടീം കൂടെ നിന്നില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു ഒഫീഷ്യൽ റിട്ടയർമെൻ്റ് ആണോ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ആ ഒരു പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പരിശീലകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കിയതുൾപ്പെടെയുള്ള വിമർശനമായിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീം വിട്ടു പോകുന്നത്. എന്തായാലും അത് തീർച്ചയായിട്ടും വലിയ ചർച്ചയായി മാറി. റൊണാൾഡോയുടെ ഫോമൗട്ടോ ഫോമില്ലായ്മയോ എന്നുള്ളതല്ല, റൊണാൾഡോ എന്ന് പറയുന്ന ലെജൻഡിനെ പോർച്ചുഗൽ ബഹുമാനിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. അയാൾ തിരികെ വരട്ടെ, അയാളിനി ഫുട്ബോൾ മൈതാനത്ത് വീണ്ടും അത്ഭുതങ്ങൾ കാണിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയല്ല. പക്ഷേ എപ്പോഴും അഹങ്കാരി എന്ന് വിളിപ്പേര് കേട്ടിട്ടുള്ള ഈ താരം തിരിച്ചു വരവുകൾ നടത്തിയിട്ടുണ്ട്, പലപ്പോഴും പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അത്ഭുതങ്ങളുടെ കലവറയായി അയാൾ തുടരട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
5: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരം വെറും ഒരു ഏകദിന മത്സരമല്ലായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടങ്ങൾ എണ്ണി നിരത്തി നേടിയെടുത്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ ഒരു പക്ക ഫ്ലാറ്റ് ട്രാക്കാണ്, ഹൈവേ ട്രാക്കാണ്. ബൗളർമാരോട് ഒരു ദയവില്ലാണ്ടാണ് പിച്ച് ക്യൂറേറ്റർ ആ ഒരു പിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തത്. ബൗളർമാരുടെ സങ്കടത്തിലാണ് ചേർന്നുകൊണ്ട് തന്നെ ബാറ്റിംഗ് ഒരു വിരുന്ന് കാണാൻ കാത്തിരുന്നവരെ സംബന്ധിച്ച് ആട്ടി പൊളി മത്സരമായിരുന്നു. തുടക്കം മുതൽ തീ പാർന്ന പോരാട്ടം വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയുടെ മുൻപിലേക്ക് ഉയർത്തിയത് 405 റൺസ് ആണ്. 405 എന്ന് പറയുന്നത് ചെറിയൊരു ടാർഗറ്റല്ല, 405 ചേസ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര ഫ്ലാറ്റ് ട്രാക്ക് ആണെങ്കിലും ഒരു പ്രഷർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് മത്സരം ഏത് രീതിയിലും വഴുതി പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ വളരെ ക്ലിനിക്കലായിട്ടാണ് ഇന്ത്യ ആ ഒരു ചേസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത്. കൃത്യമായിട്ടുള്ള ബോക്സുകളെല്ലാം ടിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നോട്ട് പോയി. ശുഭ്മാൻ ഗിൽ ആൻഡ് രോഹിത് ശർമ്മ തുടക്കം മുതൽ കസറി കളിച്ചു. രോഹിത് ശർമ്മ അറ്റാക്ക് ചെയ്ത സമയത്ത് ഗിൽ ഒന്ന് ഡിഫൻസിലേക്ക് പോകും, ഗിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ രോഹിത് ഒന്ന് ഡിഫൻസിലേക്ക് പോകും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് കളിച്ചപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പാർട്ണർഷിപ്പുകളിൽ ഒന്നാണ് അവർ രണ്ടുപേരും ഇവിടെ നേടിയെടുത്തത് ഒന്ന്. പക്ഷെ ടോപ്പ് ടൂവിൽ ടോപ്പ് വണ്ണിൽ മറ്റൊരു പാർട്ണർഷിപ്പ് ഉണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് ഞാൻ വഴിയെ വന്നിട്ട് പറയാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെസ്റ്റ് ഇൻഡീസിൻ്റെ അവരുടെ ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അവർ നേടിയത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏകദിന ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചേസാണ് ഇന്ത്യ നടത്തിയത്. ഇതിന് മുൻപ് 360 റൺസ് ഓസ്ട്രേലിയയുടെ കൂടെ ചേസ് ചെയ്തായിരുന്നു ഇന്ത്യയുടെ റെക്കോർഡ് ചേസ് എന്ന് പറയുന്നത്. സോ റെക്കോർഡുകൾ പലതും നേടിയെടുത്തിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ ഗില്ലിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും വേഗതയേറിയ ഏകദിന ഇരട്ട സെഞ്ചുറി എന്ന് പറയുന്ന ഒരു നേട്ടം ഗില്ല് നല്ല ഈസി ആയിട്ട് പുഷ്പം പോലെ നേടിയെടുക്കുകയാണ്. ഷോർട്ട് കൺട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ പെർഫോമൻസിൻ്റെ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ ഗില്ല് വേറെ ലെവലായിരുന്നു. ഏകദിനത്തിൽ ഒന്നാം നമ്പർ റാങ്കിന് വിരാട് കോഹ്ലിയുമായിട്ട് ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഈ റാങ്ക് അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് വിരാട്ടണ്ണ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ ഗില്ലിൻ്റെ ഒരു പെർഫോമൻസ്. ഇനി നമ്മളൊരു ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. എന്തിനാണെന്നറിയോ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗ് കോമ്പോസ് ആയിട്ട് ഇറങ്ങിയ ഏകദിന താരങ്ങളിൽ ഏറ്റവും മികച്ച ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പുകൾ ഏതൊക്കെയാണെന്നറിയാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പേരുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാം സ്ഥാനത്ത് ഗിൽ രോഹിത് ശർമ്മ ഈ വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ടാം ഏകദിനത്തിൽ നേടിയതാണ്. ബാക്കി ഏതൊക്കെയാണെന്ന് ഓഡിയോ ഒന്ന് പറയാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
3: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
2: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
3: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: This is Radio Suno
0: 91.7 FM,
1: Qatar's favorite radio station.

ഇന്ത്യക്ക് വേണ്ടി തകർത്താടിയ ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് കോമ്പോസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിട്ട് വന്നത്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് പറയുമ്പോൾ തന്നെ ഇതാണ് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഏറ്റവും മികച്ച ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് കോമ്പോസ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഓപ്പണിംഗ് കോമ്പോസിൽ ഏറ്റവും വലിയ പാർട്ട്ണർഷിപ്പുകൾ നേടിയിട്ടുള്ള ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ടോപ്പ് ഫൈവിൽ ടോപ്പ് ടു ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും കൂടെ കഴിഞ്ഞ ഏകദിന മത്സരത്തിൽ, വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ഏകദിന മത്സരത്തിൽ, രണ്ടാം ഏകദിന മത്സരത്തിൽ നേടിയിട്ടുള്ള 255 റൺസ് ആയിരുന്നു. അത് ചരിത്ര ലിപികളിൽ എഴുത ചേർക്കുന്നു. രണ്ടാം സ്ഥാനമാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം ആരായിരിക്കും എന്നല്ലേ, അതിലേക്ക് നമുക്ക് വരാം. അഞ്ചാം സ്ഥാനത്ത് 227 റൺസാണ് രോഹിത് ശർമ്മ ആ ഒരു പാർട്ട്ണർഷിപ്പിലും ഭാഗമാകുന്നുണ്ട്. കെ എൽ രാഹുലിനോടൊപ്പം 2019 വെസ്റ്റ് ഇൻഡീസിനെതിരെ തന്നെ ആയിരുന്നു വിശാഖപട്ടണത്തിൽ വെച്ച് 227 റൺസിൻ്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. ഇനി നാലാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ നാലാം സ്ഥാനത്ത് ഒരു 231 റൺസാണ്. അവിടെ ധവാൻ വരുന്നുണ്ട്. ധവാൻ

അതോടൊപ്പം അജിങ്ക്യ രഹാനെയാണ് 2014 ശ്രീലങ്കയ്ക്കെതിരെ കട്ടകളിൽ വെച്ചിട്ടാണ് ആ ഒരു വമ്പൻ പാർട്ണർഷിപ്പ് 231 നേടുന്നത്. മൂന്നാം സ്ഥാനത്ത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഓപ്പണിംഗ് കോംബോ ഇവർ രണ്ടുപേരുമാണ് കേട്ടോ. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആൻഡ് സൗരവ് ഗാംഗുലി ഇവർ രണ്ടുപേരും 1998 ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ വെച്ച് നേടിയെടുത്തിട്ടുള്ള പാർട്ണർഷിപ്പാണ്. 252 റൺസ് മൂന്നാം സ്ഥാനത്ത്. എന്തായാലും രണ്ടാം സ്ഥാനത്ത് നേരത്തെ പറഞ്ഞു വിട്ട് 255 റൺസ് ആകുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും സൗരവ് ഗാംഗുലി ആൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ. 2001 കെനിയക്കെതിരെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കിഡിലൻ പാർട്ണർഷിപ്പ്. 258 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഈ രണ്ട് താരങ്ങളുടെ ഈസി ആയിട്ട് നേടിയെടുത്തതെന്ന് പറയുന്നത്. ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ്, ഒരു ഗോൾഡൻ ഓപ്പണിംഗ് സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പലരുടെയും ഫേവറേറ്റ് ഓപ്പണിംഗ് കോംബോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗാംഗുലി സച്ചിൻ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിനല്ല ഇപ്പം രോഹിത് ശർമ്മ ഗില്ലാകാം, രോഹിത് ശർമ്മ ധവാനാകാം, അങ്ങനെ പല പല കോമ്പിനേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ എന്നാലും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഓപ്പണിംഗ് കോംബോ ഏതാ ഒന്ന് മെസ്സേജ് ആയിട്ട് അയച്ചേക്കണേ. സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ്. കൂടെ ഞാൻ അച്ചു ആണേ.

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

മഞ്ഞപ്പട തിരികെ വരാൻ വേണ്ടിയിട്ട് പോവാ. അത് ചെറിയൊരു ആവേശമല്ല, വലിയൊരു ആവേശം തന്നെ. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം എത്തി. കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കി അൽ ഫുർസാൻ ഗ്രൂപ്പ് വന്നിരിക്കുന്ന സമയത്ത് ഇനി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഉഷാർ മോഡിൽ തിരികെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ, മഞ്ഞപ്പട ആരാധകർ. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ നടന്നിട്ടുള്ള സീസണൊക്കെ കഴിഞ്ഞിട്ട് അൽ ഫുർസാൻ ഗ്രൂപ്പിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കുണ്ടാവും. ഇനിയൊരു ബ്ലാസ്റ്റ് വരട്ടെ. എന്തായാലും ക്ലബ്ബിലെ നിലവിലെ ഉടമകളായിട്ടുള്ള മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് അന്തിമ കരാർ ഒപ്പുവെച്ചതായിട്ട് കൊച്ചിയിൽ നടന്നിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഗ്രൂപ്പ് പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാധകർ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പുതിയ മാനേജ്മെൻ്റ് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നത്. ടീമിൻ്റെ പുതിയ സീസണിലുള്ള പ്രീ സീസൺ തയ്യാറെടുപ്പുകൾ വളരെ വേഗത്തിൽ തന്നെ തുടങ്ങി. സൂപ്പർ താരം ലൂണ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺട്രാക്റ്റിൽ തന്നെ തുടരും. വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള കളിക്കാരെയും സ്റ്റാഫിനെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പ്രഖ്യാപനങ്ങളും വഴിയെ വഴി അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഏതായാലും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തന്നെ ആയിരിക്കും ഹോം ഗ്രൗണ്ടായിട്ട് തുടരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആരാധകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മഞ്ഞപ്പടയും ബ്ലാസ്റ്റേഴ്സും വീണ്ടും ആവേശത്തോടുകൂടി പന്ത് തട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ പന്ത് തട്ടൽ ഉഗ്രനാകട്ടെ, ആ പന്ത് തട്ടൽ നമ്മുടെ ഹൃദയം അങ്ങോട്ട് വീണ്ടും മഞ്ഞപ്പടയ്ക്കൊപ്പം തുടിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ മഞ്ഞപ്പട വീണ്ടും തിരിച്ചു വരുന്നതിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഉഷാറാകുന്നതിലുള്ള സന്തോഷത്തിൽ നേരെ അടുത്ത ട്രാക്കിലേക്ക് ഓടിപ്പോയിട്ട് വരാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
6: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിട്ടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ്, ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: കാത്തിരുന്നിട്ടും
8: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
7: കൽപ്പാന്തകാലത്തോളം
8: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ കേട്ടു.

ഒരു കാര്യം അങ്ങോട്ട് ഉറപ്പിച്ചു, വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് കളമൊരുങ്ങി. 2027 ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ അങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇന്ത്യൻ ടീമിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ടീം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ബൗളിംഗിൽ ആരായിരിക്കും ബുംറയ്ക്കൊപ്പം ശക്തമായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ബൗളർമാർ നേരിടുന്നുണ്ട്. പിന്നീട് ഫ്ലാറ്റ് ട്രാക്കുകളാണ്, ഹൈ സ്കോറിംഗ് ഗെയിമുകൾ നടക്കുന്ന മത്സരങ്ങളിൽ എന്ത് ചെയ്യാനാണ്, എങ്ങനെ നോക്കിയാലും ഇവർ തല്ലിക്കൊള്ളും എന്നൊരു മറുചോദ്യം മറുപടിയും മറു സൈഡിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ ബൗളിംഗ് നിരയിൽ ഇപ്പം പ്രസീത് കൃഷ്ണയാണെങ്കിലും അതുപോലെ ഗുർനൂർ ആണെങ്കിലും നബി ആണെങ്കിലും ഇവരൊക്കെ ടീമിലേക്ക് എത്തുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ഏറ്റവും ബെസ്റ്റ് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടം അവരെ സംബന്ധിച്ചുണ്ടാവും. സിറാജിനെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഹാർദിക് പാണ്ഡ്യ പോയതിനു ശേഷം നമുക്കൊരു നിതീഷ് കുമാർ റെഡ്ഡി ഇപ്പം നിലവിലുണ്ടെങ്കിൽ പോലും കൺസിസ്റ്റന്റ് ആകുന്നില്ല. ഹാർദിക്കിനെ പോലെ പ്രഷർ സിറ്റുവേഷനിൽ ടീമിനെ വിജയിപ്പിക്കാൻ കൽപ്പുള്ള ഒരു ഓൾറൗണ്ടർ ഉണ്ടോ, ഒരു പേസ് ഓൾറൗണ്ടർ ഉണ്ടോ? ആ ഒരു ചോദ്യത്തിനും കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല. ജഡേജ എന്തായാലും സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഓൾറൗണ്ടറായിട്ട് പ്ലേയിങ് ഇലവനിൽ ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പിന്നിങ്ങിൽ വരുൺ ചക്രവർത്തി ആയിരിക്കോ കുൽദീപ് ആയിരിക്കോ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് കണ്ടറിയണം. ടെൺ ഓവർ മാച്ച്, അതായത് ഏകദിന മാച്ചാണ്. ഒരു ബോളറിന് കംപ്ലീറ്റ്ലി 10 ഓവറുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യത കുൽദീപ് തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ഏകദിന മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ ഒരു പ്രധാന സ്പിന്നറായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത. എന്തായാലും കംപ്ലീറ്റ്ലി ആ ഒരു ടീം ഇങ്ങനെ സെറ്റായി സെറ്റായി സെറ്റായി അങ്ങോട്ട് വലിയ പെർഫോമൻസിന് വേണ്ടിയിട്ട് കളത്തിൽ റെട്ടി മണിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. ഭുവനേശ്വർ കുമാർ ടീമിലേക്ക് തിരികെ വന്നൂടെ, ആ ഒരു ബോളറെ സൗത്ത് ആഫ്രിക്കയിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റൂലേ. ഷമിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ ടീമിലേക്ക് തിരികെ വരാൻ തയ്യാറെടുക്കുന്ന വമ്പൻ താരങ്ങൾ ഓരോരുത്തരും വെളിയിൽ വെയിറ്റിംഗ് ആണ്. ഭൂമി വന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് ബാലൻസ്ഡ് ടീമാവുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷകളോടുകൂടി ഇന്ത്യൻ ടീം കളത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബൗളിംഗിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കുക. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സുനോയിൽ ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Abu Sidra Molil, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അബു സിദ്ര മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
5: Pages 10% advance at Joya Lucas to book your favorite jewelry now.
6: Now? We still have time for the festive season.
5: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.

വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. രോഹിത്തിനെയും വിരാട് കോഹ്ലിനെയും പുറത്താക്കാൻ കാത്തിരുന്നവരുടെ മുൻപിലേക്ക് ഞങ്ങളെ പുറത്താക്കാൻ പറ്റൂല. കാരണം ഞങ്ങളുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്, അത് പെർഫോമൻസ് ആണെന്ന് അടിവരെ ഇട്ടുകൊണ്ടുള്ള പ്രകടനമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും കൺസിസ്റ്റൻസി, ഇവർ രണ്ടുപേരുടെ ആ ഒരു ബ്രദർഹുഡ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ കംപ്ലീറ്റ്ലി ഈ 2027 വേൾഡ് കപ്പിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, വിരാട് കോഹ്ലി ആ ഒരു സ്ഥാനം ഉറപ്പിക്കുമ്പോഴും രോഹിത് ശർമ്മ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു, രോഹിത് ശർമ്മ ടീമിൽ ഉണ്ടാവില്ല, മറ്റ് ഓപ്പണർമാരെയാണ് ഇന്ത്യൻ പരിശീലകർ പരിഗണിക്കുന്നതെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ്. മികച്ച പ്രകടനങ്ങളോടുകൂടി രോഹിത് ശർമ്മ എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ എങ്ങനെ വേൾഡ് കപ്പിന് പോകും എന്നൊരു മറു ചോദ്യം ചോദിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇവർ ഓരോ റെക്കോർഡുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 100th century എന്ന് പറയുന്ന വലിയ ലക്ഷ്യമാണ് വിരാട് കോഹ്ലിയുടെ മുൻപിൽ, അത് നേടിയെടുക്കുക എന്നുള്ളത് സംശയമാണ്. കാരണം റീസെന്റ് ഒരു ഇന്റർവ്യൂവിൽ വിരാട് കോഹ്ലി തന്നെ പറഞ്ഞു 2027 വേൾഡ് കപ്പ് ആകും എൻ്റെ അവസാന വേൾഡ് കപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് കഴിഞ്ഞുള്ള ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം ഭാഗമാകുമോ ഇല്ലെന്നൊക്കെ നമ്മൾ കണ്ട് കാത്തിരുന്ന് കാണേണ്ടതാണ്. വളരെ കുറച്ച് മത്സരങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ആ വേൾഡ് കപ്പ് വരെ നമ്മുടെ മുൻപിലുള്ളത്. സോ അതിനിടയിൽ ആ ഒരു 14 centuries കൂടി ടിക്ക് ചെയ്ത് ആ ഒരു 100 എത്തുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ രോഹിത് ശർമ്മ മറ്റൊരു ഒരു വമ്പൻ റെക്കോർഡിൽ ഏകദിന കരിയറിൽ എത്തിയിരിക്കുകയാണ്. ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച താരം, അതായത് ഇന്ത്യയിൽ മാത്രമായിട്ട് രോഹിത് ശർമ്മയ്ക്ക് 200 ഒരു രാജ്യത്ത് 200 തികയ്ക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡാണ് ഹിറ്റ്മാൻ ആ ഒരു പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി ഇന്ത്യയിൽ മാത്രം രോഹിത് ശർമ്മയുടെ ഏകദിന സിക്സുകളുടെ എണ്ണമാണ് 200 കടന്നിട്ടുള്ളത്. ആകെ 363 സിക്സുകളാണ് രോഹിത് ശർമ്മ ഏകദിനത്തിൽ നേടിയിട്ടുള്ളത്. ഒരു രാജ്യത്ത് 147 ഏകദിന സിക്സുകൾ നേടിയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിലാണ് രണ്ടാമത്. അതായത് 147 വെസ്റ്റ് ഇൻഡീസ് നേടിയിട്ടുള്ള ക്രിസ് ഗെയിലിനെ ഓവർടേക്ക് ചെയ്തു. 200 ലീഡെന്ന് പറയുന്നത് 53 സിക്സുകളുടെ ലീഡിലാണ് ആ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും കാലത്ത് ഇത് ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് സംശയമുള്ളൊരു കാര്യമാണ്. ഏതായാലും ഹിറ്റ്മാൻ ഹിറ്റുകളോടുകൂടി തുടരും, വിരാട് കോഹ്ലി ക്ലാസ്സോടുകൂടി തുടരും, ഇവരെ മാറ്റി നിർത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് അവർ വീണ്ടും കൃത്യമായി ലോകത്തിനോട് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Adi, ini birthday celebration the chelo ende.
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
5: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
7: ഹായ്, ഞാൻ ആസിഫ് അലി.
8: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഏഷ്യൻ ഗെയിംസിന്റെ ആവേശ കഥകളിൽ ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഗോൾഡൻ നേട്ടങ്ങൾ ഉൾപ്പെടെ നേടി ഇന്ത്യ അഭിമാന പുരസ്കാരം ഇങ്ങനെ തലയുയർത്തി പിടിച്ചു നിൽക്കുമ്പോൾ ചില പേരുകൾ നമുക്ക് പറയാണ്ടിരിക്കാൻ വേണ്ടിട്ട് പറ്റൂല കേട്ടോ. മലയാളികളുടെ അഭിമാനമായ രണ്ട് പേരുകൾ അത്ലറ്റിക് ട്രാക്കിൽ മികച്ച പ്രകടനങ്ങളോടുകൂടി പുരുഷ ലോങ് ജമ്പിൽ സ്വർണം നേടുമെന്ന് നമ്മൾ വലിയ രീതിയിൽ പ്രതീക്ഷയാണെങ്കിലും മഴയുടെ പ്രശ്നങ്ങളും പെട്ടെന്ന് വന്നിട്ടുള്ള പരിക്കുമൊക്കെ ശ്രീശങ്കറിനെ വെള്ളിയിൽ ഒതുക്കേണ്ട വന്നായിരുന്നു. പക്ഷെ ആ ഒരു വെള്ളി പ്രകടനത്തിലും വല്ലാത്തൊരു സന്തോഷം ഓരോ മലയാളികളുടെ ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ജമ്പ് കൊണ്ട് ഇനി നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ശ്രീശങ്കറിൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പ്രകടനങ്ങൾ അവിടെയും ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് പറയുമ്പോൾ മറ്റൊരു വെള്ളി പെൺകൊടിയിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആറാം ശ്രമത്തിൽ ചൈനീസ് താരത്തിൻ്റെ കുതിപ്പിൽ ജസ്റ്റ് സെൻറ്റിമീറ്ററുകളുടെ അകലത്തിലാണ് ആ ഒരു സ്വർണം നഷ്ടമായതെങ്കിലും ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ ആൻസി സോജനും വെള്ളി നേടി. അതും കഴിഞ്ഞ ആഴ്ച മലയാളികൾക്ക് സന്തോഷത്തിൻ്റെ അമിട്ടുപൊട്ടിച്ചിട്ടുള്ള രംഗങ്ങളായിരുന്നു. നേരത്തെ നമ്മൾ ഗോൾഡ് പ്രകടനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗോൾഡൻ ആയിട്ടുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റുകളുമായിട്ട് ഓരോ താരങ്ങളും ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കുമ്പോൾ ഇവർക്കെല്ലാം അഭിനന്ദനങ്ങൾ. അവരെല്ലാം ഗംഭീരമായിട്ട് കളിച്ചു, അവരുടെ പ്രകടനങ്ങൾ ഉഷാറായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ആധികാരികമായ കുറേ സംഭവങ്ങൾ നടന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ചും ഈ പറയുന്ന ഇന്ത്യ ഒരു ഹൈ ചേസ് ക്രിക്കറ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ക്രിക്കറ്റ് കരിയറിൽ, ക്രിക്കറ്റ് ചരിത്രത്തിൽ, ഏകദിന ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചേസ് 360 റൺസായിരുന്നു 2013 ഓസ്ട്രേലിയക്കെതിരെ നേടിയത്. ആ വർഷങ്ങൾക്ക് ഇപ്പുറം ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷം 405 റൺസ് വെസ്റ്റ് ഇൻഡീസിനെതിരെ ചേസ് ചെയ്ത് ഇന്ത്യ അവരുടെ റെക്കോർഡ് ഓവർടേക്ക് ചെയ്യുന്നു. അങ്ങനെ ചരിത്ര നിമിഷങ്ങളൊക്കെ സമ്മാനിച്ച കണ്ടിട്ടുള്ളൊരു ആഴ്ച. പോർച്ചുഗലിൻ്റെ ജേഴ്സിയിൽ നിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടതും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സ്പോർട്സ് വീക്കായിരുന്നു. എന്തായാലും വീഴ്ചകളും ഉയർച്ചകളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് വീക്ക് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുമ്പോൾ നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കേൾക്കാം, കാണാം. കൂടെ ഞാൻ അച്ചുമായിരുന്നു. സ്കോർ ബോർഡിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.
1: ചെന്നൈ ബീറ്റ്സ്. തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Abu Sidra Molil, Drive the Dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ രണ്ട് 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ജി എക്സ് ആർ വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ഹലോ ആശ, നെസ്റ്റോയുടെ ഫസ്റ്റ് 10/20/30 ആണ്, മറക്കല്ലേ.
5: ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
6: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിൽ ഓഫറോട് ഓഫർ അല്ലേ.
7: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗരാഫ.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: கேட்டு கூட்டு கூடா
2: Radio Sino.
3: Smart Talk.
4: Brought to you by
5: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: association with
8: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
9: ഇനി ഒരുപാട് ആശയങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു സമയമാണിത്. സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും അറിയാം എപ്പോഴും നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടി ഉണ്ടാകും. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് പബ്ലിക് സ്പീക്കറും കോണ്ടന്റ് ക്രിയേറ്ററും കോച്ചുമൊക്കെയായ സൽമാനാണ്. സൽമാനുൽ ഫാരിസി ആണ് ജോയിൻ ചെയ്യുന്നത്. സൽമാൻ, സ്വാഗതം റേഡിയോ സോണയിലേക്ക്.
10: അപ്പൊ
9: എന്തായാലും സൽമാനുലിനെ ഞാൻ വിളിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു റീല് കണ്ടു, ഒരു മാരത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീലായിരുന്നു. ആ റീല് കണ്ടപ്പം, ഫുൾ റീലും കണ്ടു, ആ ഒരു കോണ്ടന്റ് മുഴുവൻ കണ്ടപ്പം കൊള്ളാലോ എന്ന് കരുതി അങ്ങനെ ഞാനൊരു പ്രൊഫൈല് കയറി നോക്കി. അപ്പൊ മനസ്സിലായി ഒരുപാട് ആശയങ്ങളുള്ള, ഒരുപാട് ചിന്തകളുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. എനിക്കൊന്ന് ഞാൻ ഈ റീൽ ഏതാണെന്ന് എനിക്കൊന്ന് നമ്മുടെ ലിസണേഴ്സിനെ ഒന്ന് അറിയിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാൻ തോന്നുന്നു. അപ്പൊ ഒന്ന് ആ ഒരു മാരത്തൺ റിലേറ്റഡ് ആയിട്ട് ചെയ്ത ആ ഒരു കോണ്ടന്റിനെ കുറിച്ച് നമ്മുടെ അടുത്ത് ആദ്യം ഒന്ന് ഷെയർ ചെയ്യോ.
10: ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിരുന്നു അത്, ഓൾസോ ഫ്രം മൈ ലൈവ് സെഷൻ. അത് ഞാൻ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ അവിടെ ഒരു അതിന്റെ ഒരു സെഷൻ ടൈറ്റിൽ എന്ന് പറയുന്നത് ലൈഫ് വിത്തൌട്ട് ഫെൻസസ് എന്നുള്ളതാണ്. അതിരുകളില്ലാത്ത, പരിമിതികളില്ലാത്ത ജീവിതം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എനിക്കതിൽ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി കൊണ്ട് തുടങ്ങണം എന്നുള്ള ഒരു ആശയം വന്നു. ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു നോക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ട്. മീൻസ് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ചു പോകും. അതാണ് എനിക്ക് തോന്നുന്നു ബേസിക്കലി ആ ഒരു ക്യൂരിയോസിറ്റി. ഞാൻ പറയും, ഒരു കുട്ടിയുടെ ഉത്കണ്ഠയോട് കൂടിയിട്ട് നമ്മൾ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കഥകൾ ഉണ്ടാവുന്നതാണ്. അപ്പോ ആ ഒരു ഉത്കണ്ഠന്റെ പുറത്ത് പോയി ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു സ്റ്റോറി ഫ്രെയിം ചെയ്യുന്നത്. അപ്പോ ആദ്യം ഞാൻ എല്ലോയെ കുറിച്ച് മാത്രം പറയണം എന്നാണ് വിചാരിച്ചത്. മീൻസ് അതായിരുന്നു ഏറ്റവും വൈറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ബിക്കോസ് ആള് ആളുടെ ഹ്യൂമൻ പൊട്ടൻഷ്യലിന്റെ മാക്സിമത്തെ കൊടുത്തിട്ട് അവിടെ കുഴഞ്ഞു പോകുമ്പോണ്ടാകുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, നമ്മളെല്ലാം കൊടുത്തിട്ട് പിൻവാങ്ങുക എന്നുള്ളത്. അപ്പോ അതായിരുന്നു ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളത്. പക്ഷേ ഇത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇങ്ങനെ മറ്റു സൈഡ്സ് കൂടി ഇതിനുണ്ട് എന്നുള്ളതും. അപ്പൊ സ്വാഭാവികമായിട്ടും മൂന്നാൾക്കാരുടെ കഥ പറഞ്ഞിട്ട് മൂന്ന് ഡയമെൻഷൻസിലേക്ക് വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണ് വിജയി ആയിട്ടുള്ള മാർക്ക് വരുന്നതും. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലോ അയാളുടെ പരിമിതിയെ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ മനുഷ്യന്റെ എന്താ പറയാ ഒരു സ്ട്രെങ്ത്തിന്റെ മാക്സിമത്തെ കണ്ടു എന്ന് പറയാം. മാർക്ക് എന്ന് പറയുന്ന സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അയാള് നാല് ദിവസം ഉറങ്ങിയിട്ട് പോലും ഇല്ലെന്നാ പറയുന്നത്. അതൊരു വേറൊരു കാറ്റഗറി ഓഫ് എക്സ്പോണൻഷ്യൽ പീപ്പിൾ എന്ന് പറയുന്നത്. മറ്റൊരാള് ഈ പറഞ്ഞതുപോലെ ഇവരിൽ ഒന്നും പെടാത്ത രണ്ട് കാലില്ലാത്തവർ കൂടി അതിലുണ്ട് എന്ന് കണ്ടപ്പം ആദ്യം അത് എന്നെ ഇൻസ്പയർ ചെയ്തു. നമ്മളെപ്പോഴും പറയും പബ്ലിക് സ്പീക്കിംഗിലേക്ക് വരുമ്പോൾ, കമ്മ്യൂണിക്കേഷനിലേക്ക് ഒക്കെ വരുമ്പോൾ സെയിം നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടോ, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓഡിയൻസ് അതിൽ എക്സൈറ്റഡ് ആവുന്നുള്ളത്. അതങ്ങനെ ഫ്രെയിം ചെയ്തു. പിന്നെ എന്താ പറയാ, സോഷ്യൽ മീഡിയ ആണല്ലോ, എന്തൊക്കെ എവിടെയൊക്കെ ചെന്ന് പതിയണം എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. അതങ്ങോട്ട് വൈറലായി. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 13 lakh വ്യൂസ് പ്ലസ് പോയിട്ടുണ്ട്.
9: ഇപ്പൊ കേട്ടവർക്ക് മുഴുവൻ സ്റ്റോറിയും ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആ മുഴുവൻ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമോ?
10: ഓക്കെ. കഴിഞ്ഞ ഓഗസ്റ്റ് 14th ജർമ്മനിയിൽ വെച്ചിട്ട് ഒരു ലാസ്റ്റ് മാൻ അൾട്ര എന്ന് പറയുന്ന മാരത്തൺ നടക്കുകയുണ്ടായി. മാരത്തൺ അല്ല, അതിന് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ബാക്ക് യാർഡ് എന്നാണ് പറയാം. അപ്പം ആ ഓട്ടമത്സരമാണ്, അതിൽ 169 കണ്ടസ്റ്റന്റുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാ ആൾക്കാരും ഓടി തുടങ്ങി. സാധാരണ മാരത്തൺ പോലെ ഇത്ര കിലോമീറ്റർ കവർ ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യുക എന്നതായിരുന്നില്ല. ഇത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാരത്തൺ ആണ്. അതായത് അവസാനം ആരവശേഷിക്കുന്നു,
9: ലാസ്റ്റ് മാൻ
10: എല്ലാ സ്ട്രെങ്ത്തും കൊടുത്തിട്ട് അയാളെ വിജയിക്കുന്നതാണ്. അപ്പോ 169 ആൾക്കാരും ഓടി തുടങ്ങി. അങ്ങനെ 24 hours മറ്റു ദിവസങ്ങൾ കഴിഞ്ഞു. അവസാനം തുടങ്ങിയ 167 ആൾക്കാരും നിർത്തിപ്പോയപ്പം രണ്ടാൾക്കാർ മാത്രമാണ് ബാക്കിയത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനം ലഭിച്ച ആള് ഫാർ അവേ ആണ്. ഇവരിൽ നിന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് മുന്നേ അയാൾ നിർത്തിപ്പോയിട്ടുണ്ട്. അവസാനം ഈ യെല്ലോ മാർക്ക് എന്ന് പറയുന്ന രണ്ടാൾക്കാർ മാത്രം അവശേഷിക്കുന്നു. ഇവർക്ക് ഇതിനിടയിൽ വിശ്രമിക്കാൻ പറ്റും. ഇതൊരു ലൂപ്പാണ്. ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്താല് 1 hour നമ്മൾ 6.7 kilometers കവർ ചെയ്യണം. എന്നിട്ട് തിരിച്ചു വരാം, നമുക്ക് റെസ്റ്റ് ചെയ്യാം, അതുപോലെ നമുക്ക് ഹൈഡ്രേഷൻ ഒക്കെ എടുക്കാം. ആ ഒരു ലൂപ്പ് ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരണം. അങ്ങനെ 93 ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് 93rd ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ യെല്ലോ എന്ന് പറയുന്ന വ്യക്തി. ഈ 93rd ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ മാക്സിമം അയാള് കൊടുത്തു, ഓടി മൊത്തം വീക്കെൻഡായി, അങ്ങനെ കുഴഞ്ഞു പോകുന്നു. ഇതാണ് രണ്ടാം സ്ഥാനക്കാരന്റെ കഥ. വിജയിച്ച ആളെക്കാൾ പ്രൊജക്ഷൻ കിട്ടിയത് അല്ലെങ്കിൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തത് ഈ മനുഷ്യനായിരുന്നു. കാരണം ആ ഒരു ഡ്രോൺ ഷോട്ടും അയാളെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ തകർന്നു വീഴുന്നതും ഒക്കെ വല്ലാത്ത ഇൻസ്പിറേഷനൽ ആണ്. സോ മാർക്കിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പേ എല്ലാവരും എല്ലോയെ കുറിച്ച് അറിഞ്ഞു, എല്ലോ സെലിബ്രേറ്റ് ചെയ്തു. അതിലേറെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് 94 ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് 630 km കണ്ടിന്യൂസ് ആയിട്ട് ഈ 4 days റൺ ചെയ്തിട്ടുള്ള മാർക്കാണ്. മാർക്കൊരു എനിക്ക് തോന്നുന്നു ഡച്ച് അത്ലറ്റ് ആണ്. ആളാണെങ്കിൽ ആ മാരത്തണിലേക്ക് വരുന്നത് തന്നെ ഭയങ്കര എന്താ പറയാ, കുറെ ഹഡിൽസ് കടന്നിട്ടാണ്. ഫ്ലൈറ്റ് ലേറ്റ് ആവുന്നു അദ്ദേഹത്തിന്, എന്നിട്ട് എത്താൻ പറ്റൂല എന്നൊരു അവസ്ഥയിലൊക്കെ എത്തുന്നു. അങ്ങനെ അവസാന നിമിഷം എങ്ങനെ വെച്ചിട്ടാണ് മാരത്തണിൽ എൻട്രി കിട്ടുന്നത്, അയാളാണ് ശരിക്കും പറഞ്ഞാല് അതില് വിന്നർ ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ലിമിറ്റേഷൻസ് ഒക്കെ, കാരണം കോമൺ ആയിട്ട് ഓടി തുടങ്ങിയ എല്ലാ മനുഷ്യന്മാരും നിർത്തിപ്പോയി എക്സോസ്റ്റഡ് ആയിട്ട്. പക്ഷെ ഇത്രയും സ്ട്രെങ്തോട് കൂടിയിട്ട് ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ആളാണ്, അങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഒരു ഒളിമ്പിക് അത്ലീറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രയും ഗ്രേഡിലുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ പ്രൂവൺ ആയിട്ടുള്ള ആളല്ല, സാധാരണ മാരത്തൺ റണ്ണറാണ്. പക്ഷേ ഈ മെയ്ഡ് അപ്പോഴാണ് മൂന്നാമതാളിലേക്ക് നമ്മുടെ കഥ പോകുന്നത്. ഇവരൊക്കെയും രണ്ട് കാലു കൊണ്ടും രണ്ട് കൈയോ കൊണ്ടൊക്കെയാണ് ഓടിയിട്ടുള്ളത്. അടുത്ത ആള് മൂന്നാം സ്ഥാനക്കാരനൊന്നുമല്ല, അദ്ദേഹം 25 മണിക്കൂറോട് കൂടി തന്നെ ഈ മാരത്തണിന്ന് ഔട്ട് ആവുന്നുണ്ട്. മൈക്ക് ഈഗൻ എന്ന് പറയും. അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. കാരണം രണ്ട് കാലില്ലാതെ വീൽ ചെയറിൽ മാരത്തൺ നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ള ആളാണ് ഈ മൈക്ക് ഈഗൻ എന്ന് പറയുന്നത്. അദ്ദേഹവും ഈ മാരത്തണിൽ ഓടിയിട്ടുണ്ടായിരുന്നു. സോ വാട്ട്സ് യുവർ ലിമിറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കഴിവിൽ നിന്ന് നിങ്ങളുടെ ഹ്യൂമൻ പൊട്ടൻഷ്യലിൽ നിന്ന് ലിമിറ്റ് ചെയ്യുന്ന സെൻസ് എന്താണ് എന്നുള്ളതാണ് എന്റെ എൻഡ് ഓഫ് ദി ഡേ നമ്പർ ക്വസ്റ്റ്യൻ. അപ്പോ ഇതായിരുന്നു ആ കഥ.
9: തീർച്ചയായിട്ടും കേട്ടു പോകുന്നവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ പല ലിമിറ്റേഷൻസ് മനസ്സിൽ വിചാരിക്കും, അതൊന്നും ഒരു പരിമിതി അല്ല എന്ന് ചില സമയത്ത് നമുക്ക് തിരിച്ചറിഞ്ഞ് ആക്ട് ചെയ്യേണ്ട രീതിയാണെങ്കിൽ നമ്മൾ അങ്ങനെ ആക്ട് ചെയ്യാൻ തന്നെ വേണം അല്ലേ.
10: ഇത് ആ ഒരു ഞാൻ ഇത് പറഞ്ഞ നമുക്ക് ഓരോ കഥകളും ജനിക്കുന്നത് ഓരോ കോണ്ടക്സ്റ്റിലാണല്ലോ. അവിടെ ആ കോണ്ടക്സ്റ്റിൽ അങ്ങനെ ഒരു കോണ്ടക്സ്റ്റൽ ബെനിഫിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കാരണം അതൊരു പാലിയേറ്റീവ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, സ്പർശം എന്ന പേരില്. അപ്പോ എന്റെ കൂടെയുള്ള ഗസ്റ്റുകൾ, കോ ഗസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കോ സ്പീക്കേഴ്സ്, രണ്ടാൾക്കാരും എന്നെ പോലുള്ള ആൾക്കാരല്ല.
9: അതിൽ
10: ഒരാള് ഈ സ്റ്റാമ്പറിംഗ് കാരണം വല്ലാതെ സ്ട്രഗിൾ ചെയ്യും, അതിനെ പിന്നെ അദ്ദേഹത്തിന്റെ അവസരമാക്കി മാറ്റുകയും അതിന് അതിലൊരു ഓണ്ടർപ്രണർഷിപ്പ് ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം സംസാരിക്കാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ്, പക്ഷെ ഹി ഈസ് നൌ എ സ്പീക്കിംഗ് കോച്ച് എന്ന് പറയുന്ന രീതിക്ക് ഒരു പ്രൂവ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. മറ്റൊരാൾ എന്ന് പറയുന്നത് രണ്ട് കൈയില്ലാത്ത വിദ്യാർത്ഥിയാണ്. ആള് നമ്മുടെ കാലിക്കറ്റ് ഫറൂഖ് കോളേജിലെ സ്റ്റുഡന്റ് ആണ്. ആൾക്ക് രണ്ട് കൈയും, മീൻസ് നമ്മുടെ കൈപ്പത്തികളില്ല. പക്ഷേ വെൻ ഹി റിയലൈസ്ഡ് എല്ലാ ആൾക്കാരും ഒരു കൈ കൊണ്ട് ചെയ്യുന്ന കാര്യം എനിക്ക് രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയപ്പം ആളെ എഴുതാൻ തുടങ്ങി, ആള് ചിത്രം വരക്കാൻ തുടങ്ങി, കോണ്ടന്റ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടറായിട്ട് മാറിയിട്ടുള്ള രണ്ടാൾക്കാർ. അപ്പൊ ഇവരുടെ അല്ലെങ്കിൽ ഇവരെ അഡ്രസ് ചെയ്തിട്ടും ഇവരെ പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്.
9: ഓക്കെ,
10: അതിനങ്ങനെ ഒരു കോണ്ടക്സ്റ്റൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയാം.
9: ഓക്കെ, ഈ സ്റ്റോറികൾ വഴി നമുക്ക് പുതിയ ചിന്തകൾ ലഭിക്കും. ഈ ഇങ്ങനെ റിയൽ ലൈഫ് സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്ന ചില സ്റ്റോറീസ് ആയിരിക്കാം, ബുക്സിലൂടെ വായിക്കുന്നതായിരിക്കാം. ഈ സ്റ്റോറികൾ വഴി പുതിയ ചിന്തകൾ എന്നുള്ള ഒരു ആശയം പണ്ട് മുതലേ മനസ്സിലുണ്ടോ, എങ്ങനെയായിരുന്നു?
10: മുന്നേ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്കും പബ്ലിക് സ്പീക്കിംഗിലേക്കും ഒക്കെ വരുന്നത് തന്നെ ഞാനൊരു എന്താ പറയാ, ആ ഒരു വിഷയത്തിൽ കുറച്ച് പ്രിവിലേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ ഒരു ഇൻബോൺ ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. സത്യം പറഞ്ഞാല് എന്റെ സ്കൂൾ ടൈംസ് മുതലേ 5th-ലും 7th-ലും ഒക്കെ ഞാൻ പബ്ലിക് വേദികളിൽ കയറി സംസാരിച്ചു
9: തുടങ്ങിയിട്ടുണ്ട്.
10: അപ്പോ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയപ്പം, അല്ലെങ്കിൽ ഒരു അഡൽട്ടിങ് സ്റ്റേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ സ്കില്ലിനെ അല്ലെങ്കിൽ ഈ ഒരു ടാലന്റിനെ ഒരു മാക്സിമത്തിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു സ്കില്ലിന്റെ, ഞാനെപ്പോഴും എന്റെ വർക്ക്ഷോപ്പിലൊക്കെ പറയാറുള്ളതാണ്, ക്രിയേറ്റീവ് എബിലിറ്റീസിന്റെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ടു ട്രാൻസ്ഫോം ഹ്യൂമൻ ലൈഫ് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ചിത്രം കാണുമ്പോൾ അത് നമ്മളെ, നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് തിരിച്ചുപെടുക. അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്കൊരു ഇമോഷണൽ ഫീലിംഗ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് അത് ഇഷ്ടപ്പെടുമ്പോഴാണ്, നമ്മുടെ ഉള്ളിൽ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഇഷ്ടപ്പെടുക. അപ്പം എൻഡ് ഓഫ് ദി ഡേ ക്രിയേറ്റീവ് വർക്ക്സ് ഒക്കെ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് മനുഷ്യരിൽ എന്താ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക, ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ട്, ഞാൻ എന്തിനായിരിക്കും ഇവിടെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് തന്നിട്ട് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് എന്നെ പറഞ്ഞിട്ടുള്ള എന്തിനായിരിക്കും. ആ ഒരു ക്വസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണാത്മകതയുടെ പുറത്തു പോയപ്പോ സ്റ്റാറ്റസ് പറയുന്നതിൽ വലിയ കാര്യമില്ല. നമ്മളിപ്പം GPT എന്ന് എടുത്തിട്ടോ, അല്ലെങ്കിൽ അത് ആർക്കും ചെയ്യാൻ പറ്റും.
9: മീൻസ്
10: എന്താ പറയാ, സ്റ്റാറ്റസ് നമുക്ക് GPT സ്ക്രിപ്റ്റ് എടുത്തിട്ടോ മറ്റോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കഥകളിലേക്ക് വരുമ്പം സ്റ്റോറീസ് ആർ സോൾസ്, ദാറ്റ് ആസ് വിത്ത് സോൾസ് എന്ന് പറയും. കഥകൾ എന്ന് പറയുന്നത് ആത്മാവുള്ള വിവരങ്ങളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ടോക്ക് ലൈക്ക് ടെഡ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ടെഡ് ടോക്സിൽ പോലും ആൾക്കാരെ വിളിക്കുന്നത് സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസിനെ ഒന്നുമല്ല, അല്ലെങ്കിൽ ലോകത്ത് വലിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരല്ല. അവിടെ അവര് വിളിക്കുന്ന അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പീപ്പിൾ വിത്ത് സ്റ്റോറീസ്, അല്ലെങ്കിൽ പീപ്പിൾ ഹു ഹാവ് സംതിങ് ടു സേ എന്നുള്ളതാണ്. കഥകളുള്ള മനുഷ്യരാണ് വിളിക്കുന്നത്. അപ്പൊ കഥ പറയുമ്പോ എന്ന് പറഞ്ഞാല് നമ്മൾ അറിയാതെ തന്നെ അതിനുള്ളിലുള്ള ആ ഒരു ആശയവും ചിന്തയും ഒക്കെ ആ മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടും. മീൻസ് ഇതൊരു പ്ലസന്റ് ലിസണിങ് അല്ലെങ്കിൽ ഒരു കേൾക്കാനുള്ള സുഖത്തിനൊക്കെ ആൾക്കാർ കേട്ടതാണെങ്കിൽ പോലും അതിനുള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അതിലുള്ളിലൂടെ കൺവേ ചെയ്യുന്ന ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ആളുടെ ഉള്ളിൽ പതിയും.
9: അപ്പൊ
10: ഈസിയസ്റ്റ് വേ ടു ട്രാൻസ്ഫോം ഹ്യൂമൻ ലൈഫ് ഈസ് ടു ടെൽ സ്റ്റോറീസ് എന്ന് ഞാൻ മനസ്സിലാക്കി.
9: ഇങ്ങനെ പല റിയൽ ലൈഫ് സ്റ്റോറീസ് വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്റ്റോറി ചോദിച്ചാൽ ഏത് പറയും?
10: റിയൽ ലൈഫ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾമോസ്റ്റ് ഇപ്പൊ 300 കോണ്ടന്റുകൾ ചെയ്തു കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത സാധനമായിരിക്കും ഞാൻ എടുത്ത് കോണ്ടന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വായിക്കുന്ന കഥകളിൽ ഞാൻ വളരെ രസകരമായിട്ട് വായിച്ചു പോകാറുള്ള പുസ്തകങ്ങളിൽ ഒന്ന് എനിക്ക് നല്ല ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസ്. നമുക്ക് ഒരാളുടെ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ നമ്മുടേത് കൂടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസിന്റെ ആവുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആളുടെ എഴുത്തുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആള് പറയുന്ന കഥകളും ആളുടെ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്.
9: പബ്ലിക് സ്പീക്കറും കോണ്ടന്റ് ക്രിയേറ്ററും പുതിയ പുതിയ ആശയങ്ങൾ കൈവശമുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്, സൽമാനാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സൽമാനോട് സംസാരിക്കാനും അറിയാനായിട്ടുമുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Apple Podcast
0: and
1: Google Podcast.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
6: ഹലോ ആശ, മിസ്റ്ററുടെ ഫസ്റ്റ് 10/20/30 ആണ്, മറക്കല്ലേ.
7: അളിയ, ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
8: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫറല്ലേ.
4: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗറാഫ.
9: Hi, ഞാൻ ഇന്ദ്രൻസ്.
10: You are listening to
9: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
1: സ്മാർട്ട് ടോക്ക്
11: ബ്രോട്ട് ടു യു ബൈ
12: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
4: Association with സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
13: സ്മാർട്ട് ടോക്കിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പബ്ലിക് സ്പീക്കർ, കോണ്ടന്റ് ക്രിയേറ്റർ, കോച്ച് സൽമാൻ ഫാരിസിയാണ്. ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ശരിക്കും അങ്ങനെയുള്ള ഒരു വർക്ക്ഷോപ്പിലൂടെ ഒരാളുടെ ലൈഫിൽ എത്രമാത്രം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, അതല്ല ഒരു ചെറിയ തോട്ടാണോ കൊടുക്കാൻ സാധിക്കുക? നിങ്ങളുടെ ഒരു വർക്ക്ഷോപ്പിന്റെ രീതി എങ്ങനെയാണ്?
14: ഞാൻ വളരെ യങ് ആണ്, എന്റെ അക്കാഡമിക്സ് ഒക്കെ ഞാൻ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ളൂ. പറയാൻ പറ്റില്ല, നമ്മള് കണ്ടിന്യൂസ് ഒരു സ്റ്റുഡന്റ് ആണല്ലോ. പക്ഷെ എന്താ പറയാ, ഔപചാരിക വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന എന്റെ മാസ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അപ്പോ വളരെ യങ് ആണ്, അപ്പം ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടും മറ്റൊക്കെ വളരെ യങ് ആണ്. അപ്പൊ ഞാൻ എന്റെ ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ്സിലും മറ്റൊക്കെ വരാറുള്ള ആൾക്കാരോട് ഞാൻ പറയാറുള്ളത്, എന്റെ വായനയുടെയും എന്റെ ചിന്തകളുടെയും ഞാൻ എന്റെ ഈ ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ ഷേപ്പ് ചെയ്തിട്ടുള്ള തോട്ട്സ് അത് നമുക്ക് ഷെയർ ചെയ്യാം, മ്യൂച്വലി ഷെയർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഒരാളെ എടുത്തിട്ട് എന്റെ ആളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കും എന്നല്ല പറയുന്നത്, നമുക്ക് മ്യൂച്വലി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ്. അതിലൂടെ ഞാനും വളരുന്നുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ലിറ്ററൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പെരിഫറൽ ആയിട്ടുള്ള സംസാരത്തിലൂടെയോ വായനയിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. ആദ്യം ഞാൻ ട്രാൻസ്ഫോംഡ് ആവണം അല്ലെ, ഞാൻ എന്റെ ഉള്ളിനെ ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അത് പ്രൂവ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ള ആളാണ് ഞാൻ എന്നൊരു വിശ്വാസം എനിക്കില്ല. അപ്പൊ നമ്മൾ ഒരു കോമൺ ആയിട്ട് എന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ആൾക്കാരോട് അവരുടെ ആശങ്കകളും അവരുടെ ചോദ്യങ്ങളൊക്കെ ഞാനും എടുക്കുന്നു, എനിക്ക് പറയാൻ പറ്റുന്നതൊക്കെ അതിൽ ആഡ് ചെയ്യുന്നു എന്ന് നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതാണല്ലോ കമ്മ്യൂണിറ്റീസ്. അങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ കമ്മ്യൂണിറ്റീസിന്റെ മറ്റൊക്കെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ മേ ബി ഫാർ അവേ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരുടെങ്കിലും ലൈഫിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രാൻസ്ഫോർമേഷന് കാരണമാവണം എന്നുള്ളതാണ് എന്റെ ഒരു ലോങ് ടേം ഡ്രീം എന്ന് പറയുന്നത്.
13: ഏത് തരത്തിലാണ്? നമ്മൾ കോൺവെർസേഷൻ ആണോ, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണോ?
14: നമ്മൾ വർക്ക്ഷോപ്പ് വരുന്നത് വെച്ചാല് ലൈഫ് മാസ്റ്ററി എന്ന പേരിലൊരു ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് നമ്മൾ 4 batches ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും റിലേറ്റഡ് ആണ്. അതിലെനിക്ക് കോൺഫിഡൻഷ്യലി പറയാൻ പറ്റും ഞാൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പെർട്ടീസ് എനിക്ക് അത് ആ വിഷയത്തിലുണ്ട്, കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, സ്റ്റോറി ടെല്ലിംഗിലൊക്കെ. അത് ഞാൻ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിലെ ടാസ്കുകളുണ്ട്, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ എന്റെ ഒരു ഇൻസൈറ്റ്, ഞാൻ ഇത്രയും നാൾ നടത്തിയിട്ടുള്ള ഈ സംസാരങ്ങളിൽ നിന്നും മറ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സും അത് വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള മൊഡ്യൂളാണ്. അത് പെർഫെക്റ്റ്ലി ഒരു നമുക്ക് ഒരാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണം എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് 10 ദിവസത്തെ സെഷൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അതൊരു ലോങ് ടേം കമ്മ്യൂണിറ്റി ആണ്. അതിന്റെ ഫർദർ ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യും. അതിൽ നമ്മുടെ ലൈഫ് പെർസ്പെക്ടീവ്സ് ആണ്, മറ്റൊരു കോണിലൂടെ ജീവിതത്തെ നോക്കിക്കാണാം. അത് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മാതാപിതാക്കളെ സ്നേഹിക്കാന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മുടെ ഒരു അസറ്റ് ആണ്, അവരവരുടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതൊരു റിയലൈസ് ചെയ്യാനും അതിനൊന്ന് തിയറട്ടൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കാത്തതാണ് പ്രശ്നം.
10: അപ്പൊ
14: സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മനുഷ്യരിലേക്ക് കൂടുതൽ ഇറങ്ങാൻ പറ്റുന്ന ചില മൊഡ്യൂൾസ് ഉണ്ടാവും. കൃത്യമായിട്ടുള്ള അക്കാഡമിക് ബേസിസിലായിരിക്കും, റീഡിംഗ്സിന്റെയും മറ്റൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഹാബിറ്റൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്നൊക്കെയുള്ള വർക്കുകളൊക്കെ എടുത്തിട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് മൊഡ്യൂൾസ് ഉണ്ടാക്കുക. അതോടൊപ്പം ടാസ്കുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇതൊരു ഓൺലൈനിൽ നമ്മളിങ്ങനെ വർക്ക്ഷോപ്പ് ക്ലാസ് കേട്ടാൽ മാത്രം, ചില ആൾക്കാർ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കേൾക്കാൻ മാത്രം ലിസണേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്.
10: എന്നാൽ
14: നമ്മള് നമ്മുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങളിപ്പോ ഞാനിപ്പോ ഇന്ന് പേരന്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഫാദറിനെ ഹഗ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ അന്നത്തെ ടാസ്ക് ഉണ്ടാവുക. അത് റിയൽ ലൈഫിൽ അവർ അത് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞങ്ങളുടെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ഒരാള് ഒരു 24-കാരനാണ്. നമ്മൾ ഹഗ് യുവർ ഫാദർ എന്ന് പറഞ്ഞ ടാസ്ക് കൊടുത്തു. അത് ഹഗ് യുവർ ഫാദർ ആക്കാൻ തന്നെ നമുക്ക് കാരണമുണ്ട്. കാരണം നമ്മള് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും മദേഴ്സുമായിട്ട് അല്ലെങ്കിൽ അമ്മമാരുമായിട്ട് നമ്മൾ ക്ലോസ് ആയിരിക്കും, പക്ഷേ അപ്പന്മാരായിട്ട് എവിടുന്നോ നമുക്ക് കണക്ഷൻ വിട്ടിട്ടുണ്ടാവും. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഹഗ് യുവർ ഫാദർ എന്നുള്ള ടാസ്ക് കൊടുത്തപ്പോ ഒരു കുട്ടി എന്നോട് ഫീഡ്ബാക്ക് പറഞ്ഞ വെച്ചാൽ, അവൻ 24 വയസ്സുണ്ട്, അവൻ എന്നോട് പറഞ്ഞ വെച്ചാൽ 14 വർഷമായി ഞാൻ എന്റെ ഫാദറിനെ ഒന്ന് ടച്ച് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ലോങ് 14 ഇയേഴ്സ്. അപ്പം നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്, ലൈക്ക് അങ്ങനെ ഒരു ബോണ്ട്. പിന്നെ അതിനുശേഷം അവരുടെ ലൈഫ് മാറും. കാരണം എന്താ വെച്ചാല്, ഈ ഫാദർ ഒരു 45 ഒക്കെ 50s ഒക്കെ കഴിഞ്ഞിട്ട് അപ്പുറം എത്തിയിട്ടുണ്ടാവും. ഈ കുട്ടിയാണെങ്കിൽ 25 മറ്റൊക്കെയാണ് ഉണ്ടാവുക. അതിനുശേഷം പിന്നെ ഒരിക്കലും അവനെ അവനോട് കയർക്കുന്ന അല്ലെങ്കിൽ അവനോട് ഈ പറഞ്ഞ രീതിക്ക് റഫായിട്ട് പെരുമാറുന്ന ഒരു അച്ഛനെ എനിക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഹഗിന് ശേഷം അവര് തമ്മിൽ എവിടുന്നോ അറ്റുപോയ ഒരു കണ്ണി ചേരും എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ ടാസ്കുകളിലൂടെ മൊഡ്യൂൾസിലൂടെയാണ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് കൊണ്ടുപോകുന്നത്.
10: ഓക്കെ, ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും ഒരു ഒരു രീതിയാണോ എന്നറിയില്ല. ചില ആളുകൾക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചില ആളുകൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ അതിന് സാധ്യമാവാത്ത ആളുകളുണ്ടാകും. ഈ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണ്, എങ്ങനെ ആയിരിക്കണം ഒരു പബ്ലിക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം?
14: പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ ഞാൻ ബേസിക്കലി പറഞ്ഞു കൊടുക്കാറുള്ളത്, വി ഷുഡ് ഹാവ് എ പർപ്പസ്. ഞാൻ എന്തിനു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന ചോദ്യം ഉണ്ടല്ലോ, അത് ഞാൻ ഗോൾ സെറ്റിംഗിൽ അതിയായിട്ട് വിശ്വസിക്കാത്ത ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഗോൾ സെറ്റിംഗിനേക്കാൾ നമുക്ക് ഗോൾസിനേക്കാൾ നമ്മെ മോട്ടീവ് ചെയ്യേണ്ടതും നമ്മെ വല്ലാതെ പുഷ് ചെയ്യേണ്ടതും നമ്മുടെ പർപ്പസ് ആയിരിക്കണം. ഒരു പർപ്പസ് ഓഫ് ബീയിങ് എന്നൊക്കെ പറയാം. ഞാൻ എന്ന വ്യക്തിയെ കൊണ്ട് എന്ത് അടയാളപ്പെടുത്തലാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അതിലേക്ക് നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ കോൺടെമ്പറേഷൻ സ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ ചിത്രങ്ങൾ നമ്മൾ വരക്കാം, അല്ലാതെ എന്റെ ചിത്രം കുറെ ആൾക്കാർ കാണണം, എനിക്ക് കുറച്ച് ഏൺ ചെയ്യണം എന്ന മൈൻഡ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ടെമ്പററി ആയിട്ടുള്ള കുറച്ച് ഗെയിൻസ് ഉണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം പർപ്പസിൽ ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അതായത് നിങ്ങളൊരു ഡോക്ടർ ആവുക എന്നത് നിങ്ങളുടെ ഗോളാണ്. പക്ഷെ ആ ഡോക്ടർ ആവുക എന്നുള്ള ഗോള് കാണുന്നതിനേക്കാൾ അതിനപ്പുറത്ത് ഒരുപാട് മനുഷ്യരുടെ വേദനകൾക്ക് നിങ്ങൾ പരിഹാരമാവാൻ ആഗ്രഹിച്ചു നോക്കാൻ പറയും. അതാണ് പർപ്പസ്. ഓക്കെ, അപ്പൊ ആ രീതിക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗോള് വേണം. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ഹയർ പർപ്പസ് വേണം, ഇതിലൂടെ നിങ്ങൾ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ട് സ്ക്രിപ്റ്റിങ്ങിനും മറ്റ് ഫിയർ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒന്നാമത് ഒന്ന് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അതിനൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യും. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അതിന് വീഡിയോ പ്രസന്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള പ്രസന്റേഷൻസും മറ്റൊക്കെ ഉണ്ടാവും. അപ്പോ കുറച്ചധികം ഈ രീതിക്ക് ഈ ഒരു മന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലീപ്പ് ആയിരുന്നു. ഇതും എനിക്ക് ട്രാൻസ്ഫോർമേഷനായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്റെ നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്രഷൻ ഒക്കെ ആൾക്കാർ പറയുന്നേക്കാം, അത്ര ഡീപ്പ് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്തായാലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരു കരിയറിലേക്ക് നമ്മൾ രണ്ട് ഫേസ്, സ്റ്റുഡന്റ് ലൈഫിൽ നിന്ന് കരിയറിലേക്ക് എൻ്റർ ചെയ്യാനല്ലോ. അപ്പോ അങ്ങനെ ഒരു ഫേസിലൂടെ ആയിരുന്നു കഴിഞ്ഞൊരു 2-3 മാസം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ പൊട്ടൻഷ്യൽ മനസ്സിലായി, ഒരാള് ഷോ അപ്പ് ചെയ്തു, ശേഷം അതിന് ഡിസേർവ് ചെയ്യുന്ന രീതിക്ക് അവന്റെ ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അപ്രോച്ച് പോകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ് ആവും. നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷം അത് ഡിസേർവ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പിലൂടെ കടന്നുപോയി. സെപ്റ്റംബറിൽ ഞാനൊരു ടേക്ക് എടുത്തു. സെപ്റ്റംബർ 1 ഞാൻ കൃത്യമായിട്ടുള്ള ഒരു മന്ത്ലി പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. എന്റയർ ഒരു ഹോളിസ്റ്റിക് ആയ ട്രാൻസ്ഫോർമേഷൻ, എന്റെ ഫിറ്റ്നസ് ലെവലിലാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ആണെങ്കിലും പറഞ്ഞ ക്രിയേറ്റീവ് സെക്ടറിലാണല്ലോ പ്രത്യേകിച്ച് രണ്ടും കൂടി വരുമ്പോ ഈ ഒരു കരിയറിലുള്ള ഒരു എന്താ പറയാ പരിചയക്കുറവ്, നമ്മൾ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്, അതോടൊപ്പം ക്രിയേറ്റീവ് ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനം കൂടി ഉണ്ടല്ലോ. നിങ്ങൾക്ക് മേ ബി അറിയണ്ടാവും, നമ്മളൊരു ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടന്റ് നിന്നൊക്കെ ബേൺ ഔട്ട് ആവുന്ന ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ നമുക്കൊന്നും വരൂല. അങ്ങനത്തെ ഒരു സാധനം കൂടി ഇതിൽ കൂടി രണ്ടും കൂടി ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു വന്നപ്പോ സെപ്റ്റംബറിൽ ഒരു ടൈപ്പ് എടുത്തു, ഞാൻ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തു, ഒരു മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്.
10: അപ്പോ
14: ലൈക്ക് വൺ മന്ത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തപ്പോ ഉണ്ടായ ഇമ്പാക്ട് ആണ് സത്യം പറഞ്ഞാൽ. മന്ത് എൻഡിലേക്ക് വരുമ്പം എന്റെ ഈ ഒരു പ്രൊഫഷനിൽ, ട്രെയിനർ എന്നുള്ള പ്രൊഫഷനിൽ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലേക്ക് എനിക്ക് സെഷൻസ് വരാൻ തുടങ്ങി. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മേ ബി അത് ഈ സെപ്റ്റംബർ മന്ത്തിൽ എനിക്ക് വരാനിരുന്നത് തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി എന്നുള്ളതാണ്.
10: മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും
14: പറയാറുള്ളതാണ്, യെസ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. നമ്മൾ അതിനെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ്. നമ്മൾ അത് നമ്മുടെ പ്ലാറ്റ്ഫോം ഒരുക്കുക, നമ്മളതിന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റെഡി ആവുക. എൻഡ് ഓഫ് ദി ഡേ ഇപ്പോ സെപ്റ്റംബർ 13th നമ്മൾ സംസാരിക്കുന്നത്, 30th സംസാരിക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് സംസാരിക്കുന്ന വിധത്തിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ്.
10: അപ്പൊ
14: വിത്തിൻ എ വീക്ക് മില്യൺസ് ഓഫ് മില്യൺ റീച്ചും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താൻ പറ്റുന്ന രീതിക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു എന്താ പറയാ എന്തൂസിയാസം കൂടിയാണ് ഈ ആളുകളെ ഒബ്സർവ് ചെയ്യാന്നുള്ളത്.
10: അപ്പം സൽമാനെ കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും?
14: സോഷ്യൽ മീഡിയ ത്രൂ കണക്ട് ചെയ്താൽ മതി. എന്റെ പേര് സൽമാനിൽ പാരസി ഡോട്ട് ഇൻ, അതാണ് എന്റെ അക്കൗണ്ട് നെയിം ഉണ്ടാവുക. അതിലെങ്കിലും മെസ്സേജ് അയച്ചാൽ ഒന്ന് നിങ്ങളുടെ നീഡ് കൂടി പറഞ്ഞു. റിക്വസ്റ്റുകളോട് എന്റെ ഒരു അപ്രോച്ച് കുറച്ച് കോൾഡ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ നീഡും കൂടി ഉള്ള ടെക്സ്റ്റ് മീൻസ് ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞു വിളിച്ചാൽ ഈസിലി റിപ്ലൈ കിട്ടുമായിരിക്കും. ഇൻസ്റ്റയിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. എഫ് ബിയിൽ നമുക്കിങ്ങനെ ഓട്ടോമാറ്റഡ് ആയിട്ട് കണക്ടഡ് ആയിട്ട് അപ്ലോഡ്സ് പോകുന്നുള്ളു, എഫ് ബിയിൽ അത്ര ആക്റ്റീവ് അല്ല.
10: ഇനിയിപ്പോ നമുക്ക് ഫാമിലിയെ കൂടി പരിചയപ്പെടണം, കാരണം ഫാമിലിയാണ് നമ്മുടെ കരുത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മള് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്പിറേഷൻ നമ്മുടെ ഫാമിലി തന്നെയാണ്.
14: നാട്ടിലെ കണ്ണൂർ തന്നെയാണ്, എന്റെ ഫാദറും കണ്ണൂർ നാട്ടിൽ തന്നെയാണ്, അവരോടൊന്നല്ല.
10: അപ്പൊ
14: ഞങ്ങളുടെ ഒരു ചെറിയൊരു ഫാമിലിയാണ്. ഞാനും എന്റെ ഫാദർ, മദർ ഉണ്ട്, രണ്ട് സിബ്ലിംഗ്സ് ഉണ്ട്, അവരെ തായലാണ്. ഒരു അനിയത്തിയും ഒരു അനുജനും ഉണ്ട്, പഠിച്ചോണ്ടിരിക്കുകയാണ്. പേര് എന്റെ ഫാദറിന്റെ പേര് അബ്ദുൽ ബക്കർ, ഉമ്മ നസീറ എന്ന് പറയും, പിന്നെ എന്റെ സിബ്ലിംഗ്സ് നസ്ലി അതുപോലെ മെഹർ സൈൻ. ഇവര് ഒരാള് 9th standard പഠിക്കുന്നു ബോയ്, അതുപോലെ ഇവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്, BBA ചെയ്തു. 23 വരെ കംപ്ലീറ്റ്, ഞാനത് എവിടെയും ഹൈലൈറ്റ് ചെയ്ത് പറയാറുള്ളതാണ്. എന്റെ ഫാദർ സാധാരണ മീൻസ് ഒരു ഓഫീസ് ജോബും അതുപോലെ ഓട്ടോ ഡ്രൈവർ കൂടിയാണ് രീതിക്കുള്ള ഒരു സാധാരണ കുടുംബത്തിൽ വളർന്നു വന്ന ആളാണ്. എന്റെ 23 വരെയുള്ള എന്റെ സ്റ്റഡീസ് മൊത്തം അഫോർഡ് ചെയ്ത എന്റെ ഫാദർ ആണ്. എന്നിട്ടും അത് കഴിഞ്ഞിട്ടും എന്നോട് ഡയറക്ട്ലി ഒരു ജോബിനോ മറ്റോ കയറാതെ നിന്റെ പാഷന് പിറകെ പോകണമെന്നും നീ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ നീ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇടപെടണം എന്നുള്ള ഒരു മോട്ടീവിന്റെ പുറത്ത് എവിടെയും പോകണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുത്തിയതും എന്റെ ഉപ്പനാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു പോയിന്റ് എത്തുന്ന വരെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചെയ്തിട്ട് നമ്മളൊരു കമ്മിറ്റ്മെന്റിലേക്കും മറ്റൊക്കെ എത്തിയാൽ മതി എന്നുള്ള രീതിക്ക്. അതാണ് എന്റെ ബലം എന്ന് പറയുന്നത്, എന്റെ സ്പൈൻ, എന്റെ നട്ടല് ശരിക്കും പറഞ്ഞാൽ എന്റെ ഉപ്പയാണ്. അപ്പോ ആ ഒരു ഓറിയന്റേഷൻ, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതൊക്കെ തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഓൾസോ എന്റെ ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പം ഐ തിങ്ക് ഉപ്പാക്കൊക്കെ ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ആ സ്കില്ലും ടാലന്റും ഒക്കെ യൂസ് ചെയ്തിട്ട് എത്താൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ആയിരിക്കും ഒരു പക്ഷേ. ഓക്കെ, ഞാൻ ഏത് സെഷൻസിന് പോവാണെങ്കിലും എവിടെ പോവാണെങ്കിലും ഒക്കെ വിളിച്ചോണ്ടേക്കും, എവിടെ എത്തി, എന്തായി, അവിടുന്ന് എന്തൊക്കെ കഴിഞ്ഞു, ഫീഡ്ബാക്ക്സ് എങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരാളാണ് എന്റെ ഫാദർ എന്ന് പറയുന്നത്. സോ എന്റെ എവറിഥിങ്, എന്റെ എനർജിയും മറ്റൊക്കെ ഉപ്പയാണ്. അത് പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോട് പരാതി പറയും, ഞാൻ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഇതാണ് വരുന്നത്. നമ്മളെ പോലും കാണുമ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ എക്സ്പോസേഴ്സ് ഒക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മുടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, പ്രിവിലേജ്ഡ് ആയിരുന്നു എന്ന് വിചാരിക്കും. പ്രിവിലേജ്ഡ് ആണെന്നുള്ളത് ഞാൻ പറയും, പ്രിവിലേജ് എപ്പോഴും മൈൻഡ് സെറ്റ് ആണ്. അത് നമ്മുടെ ഫാദറിനും അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ നമ്മുടെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ സാധാരണ ഒരു കുടുംബ പരിസരത്തിന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട് ഇവിടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് അടുത്ത് തന്നെയാണ്, ഒരു 4 kilometers മാത്രമേ ഉള്ളൂ കണ്ണൂർ ടൗണിന്. നമ്മളെ പഠിപ്പിക്കണം എന്നും അതുപോലെ നമുക്ക് പഠിപ്പിക്കണം എന്നത് ഓൾമോസ്റ്റ് എല്ലാ രക്ഷിതാക്കളും കവർ ചെയ്യായിരിക്കും. അതിനപ്പുറത്ത് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പരമാവധി പോകണം എന്നൊക്കെ ഉള്ള ഒരു മോട്ടീവ് കിട്ടാന്ന് പറയുന്നത് ഐ ആം പ്രിവിലേജ്ഡ് ഓഫ് ദാറ്റ്. ഞാൻ അതിനാണ് ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് ഞാൻ പ്രിവിലേജ്ഡ് ആണെന്ന് പറയാറുണ്ട് കുട്ടികൾക്ക്.
10: അപ്പൊ എന്നാലും ആളുടെ അടുത്ത് എന്റെ ഒരു പ്രത്യേക സ്നേഹം പറയോ, ഉപ്പയുടെ അടുത്തും ഉമ്മയുടെ അടുത്തും. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ ഗംഭീരമായ ഒരു സെഷൻ തന്നു. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് സ്പീക്കറാണ് സൽമാൻ. അതോടൊപ്പം തന്നെ ഒരു കോച്ചാണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, പല മേഖലകളിൽ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി സൽമാന് നമ്മളുടെ സ്പെഷ്യൽ വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം.
15: This is Radio Suno 91.7 FM, Qatar's favorite radio station.
16: Abu Sidra Molil, Drive the Dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
17: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
16: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
18: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
19: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
20: ചെന്നൈ
21: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണ വില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: ഹലോ ആശ, നെസ്റ്റോയുടെ ഫസ്റ്റ് 10/20/30 ആണ്, മറക്കല്ലേ.
2: ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
3: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
4: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽഗറാഫ.

0: Radio Suno 91.7 FM Qatar's favorite radio station. Hello Asha, Nistoda first 10-20-30 ആണ്. മറക്കല്ലേ?
1: അളിയ ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
2: അത് പിന്നെ പറയണോ? നെസ്റ്റോ വന്നതോടെ ഖത്തറിൽ ഓഫറോട് ഓഫർ അല്ലേ.
3: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10-20-30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10-20-30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600-ലധികം പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10-20-30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗരാഫ.

0: അബു സിദ്ര മോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
2: நீங்கள்
3: கேட்டுக்கொண்டிருப்பது ரேடியோ 91.7.

0: Radio Suno 91.7 FM.
1: Qatar's favorite radio station. Hello Asha, Nestor's first 10-20-30 ആണ്. മറക്കല്ലേ?
2: അളിയാ ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ കരാഫേ വെച്ച് കാണാവേ.
3: അത് പിന്നെ പറയണോ? നെസ്റ്റോ വന്നതോടെ ഖത്തറിൽ ഓഫറോട് ഓഫർ അല്ലേ.
4: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10-20-30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10-20-30 പ്രമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600-ലധികം പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10-20-30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫ.

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രചോദിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
1: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ഫിക്ര ഹി ഗം കാ പാപ്പാ ഹൈ അബ് നാ തമസ് യേ ജാപാ ഹൈ ഫിക്ര കരേ ഫിക്ര

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।